0: ಅನುಜೇಶಂ ವಿಷ್ಣು ಸ್ತ್ರಿಯಕ್ಷರೇಣ ತ್ರೀಣಿ ಮಾನ್ ಲೋಕಾನುದಾಜಯತ್ತಾನುಜೇಶಜ್ಞ ಸೋಮಶ್ಚತುರಕ್ಷರೇಣ ಚತುಷ್ಪದಃ ಪಶೂನುದಾಜಯತ್ತಾನುಜೇಶಂ ಪೂಷಾ ಪಂಚಾಕ್ಷರೇಣ ಪಂಚಾಋತೂನುದಾಜಯತ್ತಾನುಜೇಶಜ್ಞ ಸವಿತಾ ಶಲಕ್ಷರೇಣ ಶಲೃತೂನುದಾಜಯತ್ತಾನುಜೇಶಂ ಮರುತಃ ಸಪ್ತಾಕ್ಷರೇಣ ಸಪ್ತಗ್ರಾಮ್ಯಾನ್ ಪಶೂನುದಾಜಯಜ್ಞಸ್ತಾನುಜೇಶಂ ಬೃಹಸ್ಪತಿರಷ್ಟಾಕ್ಷರೇಣ ಗಾಯತ್ರೀಮುದಾಜಯತ್ತಾಮುಜ್ಜೇಶಂ ಮಿತ್ರೋಣವಾಕ್ಷರೇಣ ತ್ರಿವೃತಜ್ಞಸ್ತೋಮುದಾಜಯತ್ತಮುಜ್ಜೇಶಂ ವರುಣೋ ದಶಾಕ್ಷರೇಣ ವಿರಾಜಮುದಾಜಯತ್ತಾಮುಜ್ಜೇಶಂ ಇಂದ್ರ ಏಕಾದಶಾಕ್ಷರೇಣ ತ್ರಿಷ್ಟುಭಮುದಾಜಯತ್ತಾಮುಜ್ಜೇಶಂ ವಿಶ್ವೇ ದೇವಾದ್ವಾದಶಾಕ್ಷರೇಣ ಜಗತಿ ಮುದಾಜಯಜ್ಞಸ್ತಾಮುಜ್ಜೇಶಂ ವಸಾವಸ್ತ್ರಯೋದಶಾಕ್ಷರೇಣ ತ್ರಯೋದಶಗ್ಸ್ತೋಮುದಾಜಯಜ್ಞಸ್ತಮುಜ್ಜೇಶಜ್ಞ ರುದ್ರಾಶ್ಚತುರ್ದಶಾಕ್ಷರೇಣ ಚತುರ್ದಶಗ್ಸ್ತೋಮುದಾಜಯಜ್ಞಸ್ತಮುಜ್ಜೇಶಂ ಆದಿತ್ಯಃ ಪಂಚಾದಶಾಕ್ಷರೇಣ ಪಂಚದಶಗ್ಸ್ತೋಮುದಾಜಯಜ್ಞಸ್ತಮುಜ್ಜೇಶಮದೀತಿ ಷೋಳಶಾಕ್ಷರೇಣ ಷೋಳಶಗ್ಸ್ತೋಮುದಾಜಯತ್ತಮುಜ್ಜೇಶಂ ಪ್ರಜಾಪತಿಸಪ್ತದಶಾಕ್ಷರೇಣ ಸಪ್ತದಶಗ್ಸ್ತೋಮುದಾಜಯತ್ತಮುಜ್ಜೇಶಂ ಇತಿ ದಶಮೋಧ್ಯಾಯಃ
1: ಓಂ ಓಂ ನಮಃ ಶಿವಾಯ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: യാത്രാടി മൂന്നാവസ്ഥകളും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയില്ല. ഈ ബാല്യകുമാരേവന അർത്ഥഖ്യാതി നിശാശേഷങ്ങൾ ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയൊന്നുമില്ല. ഇതുപോലെ തന്നെ അനേക ശരീരങ്ങളൊന്നും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ ശരീരങ്ങളില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും തന്നിലാണ് പ്രകടമായിരിക്കുന്നതും പ്രകാശിക്കുന്നതെന്നും ഈ അവയാൽ താൻ മറയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നും ഈ ബോധിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ നിശ്ചയവും വിസ്മരിച്ചിട്ട് ഇല്ലാത്തവയും ജഡങ്ങളുമായിരിക്കുന്ന വസ്തുക്കൾ സത്യമാണെന്ന് ബോധിച്ച് ആ വസ്തുക്കളെ അനുഭവിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അനുഭവിച്ചു. ഈ വ്യക്തതയാണ് ഒരാളെ നിത്യ നിരന്തരമാകുമെന്ന ബുദ്ധിയാണ് അജ്ഞനായും ബദ്ധനായും നിലനിർത്തുന്നത്. ഇതെന്ന് സുഖമുഖത്തെ അറിയാനുള്ളതായ ഈ വിചാരം ആത്മവിചാരം ചെയ്ത് പരാക്കുകളെയും പ്രത്യേകതകളെയും മറന്ന് പ്രത്യേകിലാണ് പരാക്കി നിൽക്കുന്നത്. പ്രത്യേകാശ്രയത്തോട് കൂടാതെ കൊണ്ട് ഒരു പരാഗവും ഉണ്ടായിട്ടില്ല എന്ന് ബോധിച്ച് പ്രത്യേകിനെ അറിഞ്ഞ് ഉണരലാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനി എപ്പോഴുണ്ടാകുന്നു? സംസാരത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന വിരടി സംഭവിക്കുന്നു. ഹരിയോ വിശ്വം വച്ചാര്യകാരണതയാസ്വാമി സംബന്ധ ശിഷ്യാചാര്യതയാദേവിധോധ്യാത്മനോ മഹയാവലി ഗ്രാമിത തസ്മൈ ശ്രീഗുരുമുഖീനോയിടം ശ്രീകൃഷ്ണ ആദ്യം പറഞ്ഞുനോക്കാം. ുഭവത്തെ കുറിച്ചാണ് മായയിൽ മുഴുകിയിരിക്കുന്ന ജീവനങ്ങളോട് കൊണ്ടാണ് വിരുദ്ധങ്ങളായിട്ടുള്ള ഈ അനുഭവം ഇവത്തെ തന്നെ സത്യമാണ് അപ്പൊ പിന്നെ ആരാ അനുഭവിക്കുന്നത്? ഞാൻ ജീവനാണെന്നുള്ളതായ ബോധമുണ്ടല്ലോ. അതുകൊണ്ട് ആ ഈ അഭിമാനത്തിന് താൻ തന്നെയാണ് അനുഭവിക്കുന്നത്. ആത്മാവിന്റെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? അപ്പൊ അനുഭവം ഉള്ള ആൾക്ക്

0: සත්‍යෝ සත්‍යය මෞර්යයන් සත්‍යය ඉබෝ ශාසනයේ සම්මතිය විශ්වාසනයේ අනුගමන සම්පෝ විශ්වාසනයේ දේවතෙන් නන්දාවතන් සත්‍යයෙන් ගලන අද නාරායන වහන්සේ මාතෘකාව කියලා. ඇයි නාරායන වහන්සේ වන සත්‍යය විශ්වාසනයේ දේවතෙන් සත්‍යයෙන් ගලන එංගලම් අරිහතුන්ගේ സമയසයි නෑ දෙන්නේ කියන දායි විශ්වාසනයේ වේදිනියෙන් බැඳෙන ලෝකෙකින් ඇරෙන්න ගියාම පොරොන්දු වෙනවා. මම රෝහල් ශාසන ඉන්දියාත්වලේ ඉන්දියාත්වාණන්ගේ මුල්වතන් පිළාම ඉන්දියාත්වුන් කරන වර්ණත. අපාරේ ආරං කාලේ කුල්ල දෙන්නේ. අනේ ඉන්දියාත්වුනේ කුල්ල දෙන්නේ ඒක ප්‍රතිපාතම්. ඉදාන විවර්තන වර්ණයි. ආ විවර්ත ස්වරූපයනේ අනේ ජීවිත සත්‍ය වෙන බවන කම වලන පරයන් කායි. විවර්තම් පරිණාමම් විචාරම් ඉගෙන මොනවාන ഒരു വർഷം മറ്റൊന്നായി തീരുന്നതായ സമയം അതിലെ പ്രപഞ്ചമായിട്ട് ആത്മതത്വം അല്ലെങ്കിൽ ആത്മസ്വരൂപം പ്രപഞ്ചാകാരമായി തീരുക അല്ലെങ്കിൽ ശരീരികളായി തീരുക എന്നുള്ള ഒരവസ്ഥ വന്നത് വികസ്വഭാവത്തിലാണ്. വികാരഭാവം വികാരം എന്ന് പറഞ്ഞാൽ വസ്തുവിനോട് കൂടിയിട്ടുള്ളതിനാണ് വികാരം പറയുക. വസ്തുവിന്റെ മാറ്റത്തിനാണ് പരിണാമം പറയുക. വസ്തു ഇല്ലാതെ കണ്ട് വസ്തുവിനുള്ള തോന്നലിനാണ് വിവർത്തം എന്ന് പറയുക. ഇത് നല്ലവണ്ണം ശ്രദ്ധിച്ചു ഓർമ്മിക്കണം. ഞാനേ ഇല്ല അറിയുള്ളൂ. വസ്തു ഇല്ലാതെ കണ്ട് വസ്തുവിലുള്ള നിന്നെ പ്രതീതി. ഇപ്പൊ വസ്തു കയറാണെന്ന് വെച്ചത് ആ വസ്തുവിൽ ഇല്ലാത്തതായ വസ്തുവിന്റെ പ്രതീതി, അതായത് പാമ്പിന്റെ പ്രതീതിയാണ്. പാമ്പ് ഇല്ല അവിടെ ലഞ്ചിട്ടും പാമ്പാണ് എന്നുള്ള ആ അനുഭവം വെച്ച് ഞാൻ വിചാരിച്ചു. അപ്പൊ വസ്തുവില്ലാതെ കണ്ട് ഈ വസ്തുവിൽ പ്രതീതി ഉണ്ടായിത്തീരുകയാണ്. ആ സമ്പ്രദായത്തിനാണ് വിവർത്തം എന്ന് പറയുന്നത്. വെറുതെ ഇരിച്ചിലേക്ക് നോക്കിയപ്പോൾ ഭൂതമാണ് തോന്നി. ഭൂതത്തിന്റെ വസ്തുതത്വം നമ്മുടെ ഇന്ത്യ ഇരിച്ച് കാണാൻ കാണപ്പെടുന്നതായ ആ കാണപ്പെടുന്നതായ വസ്തു വാസ്തവത്തിൽ വസ്തുവോട് ഇന്ത്യ പ്രതീതി മാത്രമേ ഉള്ളൂ. പ്രതീതി എങ്ങനെ സത്യമായി? ഒരു സത്യത്തിന്റെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് സത്യമായത്. അല്ലെങ്കിൽ ആ വിദ്യാനത്വം ഇപ്പൊ ഈ സൃഷ്ടങ്ങളായുള്ള വസ്തുക്കൾ നോക്കാൻ തേജോ വാരിവുതാം യഥാവിനിമയോ എത്ര സൃഗോ അമൃത. ഈ സൃഗം എത്ര യാതൊരു നിലനിൽക്ക് കാരണത്താലാണ് അമൃഷ അമൃത എന്ന് വെച്ചാൽ നിശ്ചയല്ലാത്ത അമൃഷ എന്ന് പറഞ്ഞാൽ നിശ്ചയായിട്ടുള്ളത്, അമൃഷ എന്ന് പറഞ്ഞാൽ നിശ്ചയല്ലാത്ത. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ടല്ലോ. ആ തോന്നൽ എന്തുകൊണ്ടാണ്ടാവുന്നത്? നിത്യയും ഈ സത്യബുദ്ധി വരാനുള്ള കാരണം സത്യത്തിലാണ് ആ നിത്യ പ്രതീതിപ്പെടുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. ഇതാണ് അതിന്റെ കാരണം. ഇത് സത്യത്തിലാണ് കാണുന്നത്. ഇതുമാതിരി ഇല്ലാത്തതായ പാമ്പിനെ കാണുന്നത് ഉള്ളതായിരിക്കുന്ന കയറുമ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യമാണെന്ന് തോന്നാനുള്ളത്. അങ്ങനെ വസ്തുവില്ലാതെ കണ്ട് വസ്തു പ്രതീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിവർത്തത്തിന്റെ സ്വഭാവം. വസ്തുവോട് കൂടിയിട്ട് അന്യപ്രതീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വികാരം എന്ന് പറഞ്ഞത്. വസ്തു തന്നെ മറ്റൊന്നായി മാറുക എന്നുള്ളതാണ് പരിണാമം എന്ന് പറഞ്ഞത്. അതായത് മണ്ണ് ഘടചരാവാരി പിന്നെ പാത്രങ്ങളായി തീർന്നു. അത് വികാരമാണ്, മണ്ണിന്റെ വികാരമാണ് അർത്ഥം. കാരണം മണ്ണിന് മാറിയതായ സമയത്ത് ഘടവോ കുറവോ അല്ലെങ്കിൽ കച്ചോ കരവ് കാണുമ്പോഴായി മണ്ണുണ്ടായ മണ്ണാകുന്ന മൂലവസ്തുണ്ടെന്ന് അർത്ഥം. മണ്ണ് ഇല്ലാതല്ലോ കാണുന്നത്, മണ്ണിൽ തന്നെയാണ് കാണുന്നത് എന്നർത്ഥം. അപ്പൊ മണ്ണിന്റെ വികാരമാണ് എന്ന് പറയുന്നു കടകരാവാരി വസ്തുക്കൾ. സ്വർണത്തിന്റെ വികാരങ്ങളാണ് കടകളുണ്ടാതി ആഭരണങ്ങളും പറയുന്നത്. സ്വർണത്തിൽ ഇപ്പൊ കടകത്തിന്റെയോ കുണ്ടലത്തിന്റെയോ ആകൃതിയില്ലാതെ കണ്ട് കടകവും മുന്തിലും തോന്നപ്പെടുകയല്ല ചെയ്യുന്നത്. ഈ സ്വർണത്തിൽ തന്നെ ആ ആകൃതിയെ സ്വയം പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വർണത്തിന്റെ വികാരമായിട്ടിരുന്നു. ഇങ്ങനെ ഈ വസ്തുസ്വരൂപങ്ങളുടെ ആകൃതിയെ പ്രകാശിപ്പിച്ചിട്ടില്ല ബ്രഹ്മത്തിൽ ആത്മാവിൽ നിന്നർത്ഥം. തോന്നപ്പെട മാത്രമാണ് ചെയ്യുന്നത്. പ്രകാശിപ്പിക്കാണ്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഈ തോന്നുന്ന ആളിൽ ഉള്ള വാസന വസ്തുനർത്ഥം. ആ വാസനയാണ് ഇതിന്റെ മൂലതത്വം. ഒരു വസ്തുവിനെ കണ്ണു വിചാരിച്ചോളൂ, എന്തുകൊണ്ടാണ് ആ വസ്തു ഉണ്ടാക്കപ്പെട്ടത്? ഇനി തന്റെ മനസ്സിലുള്ള വാസന കൊണ്ട്, വേറെ ഒന്നുമുണ്ട്. പാമ്പിൽ തോന്നപ്പെട്ടതായ അല്ല കയറിൽ തോന്നപ്പെട്ടതായ മാമ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്? തന്റെ തന്നിലുള്ള വാസന കൊണ്ട് തോന്നപ്പെട്ടു. വാസന എന്റെ ആയിരുന്നു ഇങ്ങനെ തോന്നുന്നില്ല. അപ്പോ ബിംബത്വ സ്വരൂപേണയാണ് ഈ ജഗത്ത് മുഴുവൻ കാണപ്പെടുന്നത്. ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ വസ്തുതത്വ ഇല്ലാതെ കണ്ട് ഈ അന്യവസ്തുബോധം വരികയാണ്. വസ്തുവിന്റെ തന്നെ അന്യഥാ സ്വരൂപേണയുള്ള മാറ്റത്തിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. ആ പരിണാമം കഴിഞ്ഞാൽ പിന്നെ അത് മൂന്നുവത്വ രൂപത്തിലേക്ക് വരില്ല. ഏതാണ് ഇപ്പൊ ബാലി തൈരാവും പോലെ ബാലൻ ഭാവവും പോലെ എന്നൊക്കെ പറഞ്ഞാലോ അത് മാറ്റാണ്. ആകെ പിന്നെ അത് പൂർവ്വത്വ രൂപത്തിലേക്ക് വരില്ല. ഇനിയിപ്പോ അരി ചോറായിരിക്കുള്ളൂ, ആ ചോറിന് വീട് അരിയാവില്ല. ഇപ്പൊ നെല്ല് അരിയായിരിക്കുള്ളൂ, ആ അരി പിന്നെ നെല്ലായിരിക്കില്ല. ഇങ്ങനെയുള്ളതിനാണ് പരിണാമം എന്ന് പറയുന്നത്. എന്നർത്ഥം അപ്പൊ ഒന്ന് മറ്റൊന്നായിട്ട് മാറുക എന്നുള്ളതാണ് പരിണാമം. അങ്ങനെ പരിണമിച്ചതല്ല ഈ ജഗത്ത്. ഇതുപോലെ ഈ ഒന്ന് തന്നെ പല സ്വരൂപത്തിലായിട്ട് മാറുക എന്നൊക്കെ തന്നെയാണ് വികാരം പറഞ്ഞത്. അങ്ങനെ വികാര സ്വരൂപേണ തോന്നപ്പെടുന്നതല്ല ഇത്. പിന്നെ വികാരവുമില്ല പരിണാമവുമില്ല. എന്തൊരു വസ്തുക്കളെ തോന്നുന്നതോ അതാത് വസ്തുക്കൾ ഇല്ല അതിലെ. എന്നിട്ടും നിങ്ങൾക്ക് ആ വസ്തുവിന്റെ പ്രതീതി പരമാർത്ഥമായിട്ടുണ്ടാവുന്നു. ഇതാണ് ആ പ്രതീതി കൊണ്ടാണ് ഈ ഉള്ള വസ്തു അറിയപ്പെടുന്നത്. അപ്പൊ ഇല്ലാത്തതായ ഈ വസ്തുക്കളിലൊക്കെ പ്രതീതി കൊണ്ട് ഉള്ള വസ്തു അറിയപ്പെടുന്നു. ഇല്ലാത്ത പാമ്പിന്റെ ആ തോന്നല് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറും അറിയപ്പെടുന്നു. ഇതുപോലെ ഇല്ലാത്തതായ ഈ ജഗത്ത് കൊണ്ട് കവിതാദികളെ കൊണ്ട് കാണാൻ ഉള്ളതായിരിക്കുന്ന സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം അറിയപ്പെട്ടിരിക്കുന്നത് അതാണ്. എന്താ വികാരം? സ്വപ്നയും ജാഗ്രത പുരുഷവും മായാവഴി പ്രാമിത. സ്വപ്നത്തിലാകട്ടെ ജാഗ്രതത്തിലാകട്ടെ ഈ പുരുഷൻ ജീവൻ മായാവഴി പ്രാമിതനായിട്ടിരിക്കുന്നു. മായ കൊണ്ട് പരിഭ്രാന്തനായിട്ടിരിക്കുന്നു. സത്യത്തെ അറിയാൻ കഴിയാത്തവനായിട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ നിശാസ്വരൂപങ്ങളെയൊക്കെ സത്യസ്വരൂപേണ ബോധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. തത്ന ഈ ശ്രീ ഗുരു തള്ളി അതിനാദ്യമായിട്ട് തന്നെ പറഞ്ഞു വിശ്വം വച്ചത് കാര്യകാരണതയാ കാര്യകാരണ സ്വരൂപേണ ബോധിക്കുന്നു ഈ വിശ്വത്തെ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇത് കാര്യമാണ് ഇത് ഇന്നതാണ് ഇത് ഇവിടെ ഉണ്ടായത് ഇന്നതിരുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാര്യവും കാരണവും ആകുന്ന സ്വരൂപത്തിൽ മാങ്ങുന്നുണ്ട്. ഇത് എവിടെ ഉണ്ടായത് ഇത് മാവുന്നുണ്ടായി. മാവ് എവിടെ ഉണ്ടായത് എന്റെ ബീജത്തിൽ നിന്നുണ്ടായി. ബീജ എവിടെ ഉണ്ടായത് ഇങ്ങനെ നോക്കുന്ന ജന്മത്തിൽ നിന്നാണ് ഇനി ഇതൊക്കെ വന്നതെന്ന് കാണാമെന്നൊക്കെ. അത് ജന്മത്തിന്റെ വാസ്തവത്തിൽ ഈ മാങ്ങയുടെ അഞ്ചിയോ അല്ലെങ്കിൽ മാങ്ങയോ മാവോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ പ്രതീതി മാത്രമാണ് എന്നൊക്കെ പ്രതീതിച്ച തോന്നല്. തോന്നാനെന്താ കാരണം? വാസനയാണ് എന്നർത്ഥം. അപ്പൊ വാസന കൊണ്ടാണ് തോന്നൽ ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. ആ തോന്നൽ സത്യമായിക്കൊള്ളുന്നില്ല. ഈ സത്യമല്ലാതെ നിന്നും തോന്നാം. എന്നാലും ഈ ആ സത്യഭാവത്തിൽ നീ അനുഭവിക്കുന്നു. ഈ അനുഭവത്തിനെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ആ അനുഭവം എന്തുകൊണ്ടുണ്ടാവുന്നു? അജ്ഞാനമുണ്ട്. അപ്പൊ അജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? സത്യത്തിന്റെ വിസ്മൃതി. സത്യത്തിന്റെ സ്മൃതി ഉണ്ടാവുമ്പോ ഇല്ലാതെ ഉണ്ടാവും. കയറിനെ അറിയുമ്പോൾ കാമില്ലാതെയാവുന്നില്ലേ? ഇതുപോലെ നഷ്ടം. ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നപ്പെടും. ഒന്നിനെ തോന്നല്ല, ഒന്ന് നഷ്ടം തോന്നപ്പെടുന്നു. നഷ്ടം അപ്പോ സംസ്ഥാനത്തെ തിരകളായിട്ട് കാണുന്നു. ഈ തിരയും മുറയും പുങ്ങളയും ഒക്കെ ആയിട്ട് കാണുന്നു വിചാരിച്ചുള്ളൂ. തിര നില പുങ്ങളകളൊക്കെ ഈ സമുദ്രജലത്തിൽ തോന്നപ്പെടുന്നതായ പ്രതീതി മാത്രങ്ങളാണ്, പരമാർത്ഥങ്ങളല്ല. സമുദ്രജലത്തിൽ സമുദ്രജലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതുപോലെ ആത്മാവിൽ ആത്മചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ആത്മാവിലാണ് ഇതൊക്കെ തോന്നുന്നത്. വിശ്വം വച്ചതി കാര്യകാരണതയ സുസ്വാമി സംബന്ധത. അതുപോലെ യജമാനനും ശിഷ്യ ആചാര്യതയാ ശിഷ്യനും ആചാര്യനുള്ളതായ ഭാവം. പിതൃപുത്രാധ്യാത്മനാഭേദത അച്ഛനും മകനും ഉള്ളതായ ഭാവം. ഇതൊക്കെ കാര്യകാരണ സ്വരൂപങ്ങളാണ് അർത്ഥം. അങ്ങനെ കാര്യകാരണ സ്വരൂപേണ പിന്നെ അറിയുന്നു, പിതൃപുത്ര സ്വരൂപേണ അറിയുന്നു, ഇതുപോലെ തന്നെ യജമാന പുത്ര സ്വരൂപേണ അറിയുന്നു. ഇനി അതുമില്ലെങ്കിൽ അച്ഛനും മകനും ഉള്ളതായ ശിഷ്യനും ഗുരുനാഥനും ഉള്ളതായ നിലയിൽ അറിയുന്നു. ഈ ശിഷ്യത്വത്തിനോ ഗുരുത്വത്തിനോ വ്യവസ്ഥ അതായത് കൃത്യം സ്ഥിരതയുണ്ടോ നോക്കുന്നില്ല. ശിഷ്യം കുറച്ച് കഴിയുമ്പോൾ ശിഷ്യനല്ലാതെ ഉണ്ടാവുന്നു. ഇതാണ് ശിഷ്യൻ ഗുരുവായിട്ട് മാറുന്ന മട്ടം. അതുപോലെ പുത്രൻ കൊട്ടി കഴിയുമ്പോൾ പിതാവായിട്ട് മാറും. ഇങ്ങനെയാണ്. അപ്പോ ഇന്ന് പിതാവും പുത്രനുമായിട്ടിരിക്കുന്നു എന്നിരിക്കെ ആ പിതാവിന് വികസനം ഉണ്ടാക്കി കൊടുത്തു തന്നെ ഇനി പുത്രനാണ് മട്ടം. ഈ പുത്രൻ കൊട്ടി കഴിയുമ്പോൾ അത് പിതാവാകും. ഇതുപോലെ ശിഷ്യൻ തീർത്തി കഴിയുമ്പോൾ ഗുരുവാക്കി തീർത്തത് എങ്ങനെയാണ്? താൻ ശിഷ്യനാകൊണ്ടാണ് ഗുരുവിന് ഗുരുത്വം ഉണ്ടായത് എന്നൊക്കെ. ആരും പഠിക്കാൻ ചെന്നില്ല, അദ്ദേഹം കഴിക്കാൻ ചോദിക്കുന്ന ഇങ്ങനെ ഗുരുവാകുക അവര്. അതുപോലെ ശിഷ്യന്മാർ വന്ന് അധ്യയനം ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആചാര്യൻ അല്ലെങ്കിൽ ഗുരുവിന് പറയുന്നത് എന്നൊക്കെ. അങ്ങനെ പഠിച്ച് പഠിച്ചുണ്ടായിരുന്നു ശിഷ്യന്മാരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആചാര്യന്മാരായിരുന്നു. അപ്പോ ഈ വക ഭേദങ്ങളൊക്കെ ഏതുവഴിയാണ്? ഈ സത്യത്തെ അറിയാതിരിക്കുന്ന അർത്ഥമാണ്. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ഭേദമില്ല എന്നൊക്കെ. ഈ ഗുരു ശിഷ്യൻ എന്നുള്ളത് രണ്ടെണ്ണം ചെയ്യാന്നൊക്കെ. പിന്നെ എങ്ങനെയാണ് ഈ ഗുരുവിൽ നിന്ന് ശിഷ്യനേക്ക് ജ്ഞാനം വരുന്നത്? ജ്ഞാനം വരുന്നില്ല ആളാണ് എന്നാച്ച. ജ്ഞാനം അയാളിലുള്ളതാണ്, ആരും കൊണ്ടുപോയിട്ട് പ്രകാശിപ്പിക്കുന്നില്ല ആ ജ്ഞാനം എന്നൊക്കെ. അയാളിലുള്ള ജ്ഞാനത്തിന്റെ മറവിനെ നീക്ക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ജ്ഞാനം കൊടുക്കുന്നില്ല എന്നർത്ഥം. ജ്ഞാനം അയാളിൽ തന്നെയുണ്ട്, അതുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ മറ്റൊരാൾക്ക് അയാളെ ജ്ഞാനിയാക്കാനായിട്ട് കഴിയില്ല, സംശയമില്ല എന്നർത്ഥം. അപ്പൊ തന്നെയുള്ളതായ ജ്ഞാനത്തിന്റെ തന്നെ മറവിനെ നീക്കുന്നു ഇത്രയും ചെയ്യുന്നുള്ളൂ. ആ മറവ് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ബോധിപ്പിച്ച് അതിനെ നീക്കാനുള്ളതായ ഉപായത്തെ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ അറിവിനെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല എന്നൊക്കെ. അത് ഈ ഭൗതികമായിട്ടുള്ള സ്കൂളിലോട്ട് പഠിപ്പിക്കുന്നതായ കുട്ടികളുണ്ട്. ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അറിവ് അറിവുകളും ഉണ്ടായി അതിനെ പ്രകാശിപ്പിക്കുന്നു ആചാര്യന് എത്രയോ ഉള്ളൂ. തന്നെ തന്നെ ഉള്ളതായ അറിവാണ്. ഇനി അത് മഴയപ്പെട്ട് കിടക്കുന്നു പല കാരണങ്ങളെ കൊണ്ട്. മഴവിനെ വെച്ച് കൊടുക്കുന്നു ഇത്രയോ ഉള്ളൂ. അപ്പൊ അന്യന്റെ സ്വരൂപത്തിൽ കാണപ്പെടുന്ന ജീവന്റെ മായാവരി ഭ്രമണത്തിന്റെ ഫലമാണ്. ആ മായാവരി ഭ്രമണത്തിൽ നിന്ന് എപ്പോഴും ജീവൻ മുക്തനാവുമ്പോ ഈ വക അനുഭവങ്ങളൊന്നും എപ്പോഴും യാതൊരു സ്വപ്നങ്ങളെ നീക്കി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മായ മാത്രമായിട്ടും മായ മാത്രമായി തീരുമ്പോൾ ആഭരണം മാത്രമേ ഉള്ളൂ, സത്യത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ, നിക്ഷേപമില്ല, അന്യവസ്തുക്കളുടെ പ്രതീതി ഇല്ല എന്നൊക്കെ. അന്യവസ്തു പ്രതീതിയാണല്ലോ നിക്ഷേപമായിട്ടിരിക്കുന്നത് എന്നൊക്കെ. അതൊക്കെ അസത്യമാണ്. അസത്യമാണെങ്കിലും അന്യവസ്തുക്കളാണ് നോക്കാം. അങ്ങനെ അന്യവസ്തുക്കളുടെയൊക്കെ പ്രതീതി ഉണ്ടായിത്തീരുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ നോക്കാം. അതായത് സത്യത്തിന്റെ വിസ്മൃതിയാണ് സുസ്മൃതി, അതായത് മറവാണ് ഉണ്ടാകുന്നത് നോക്കാം. അങ്ങനെ വിക്ഷേപവും ആകരണവും ആകുന്ന രണ്ട് ധർമ്മങ്ങളെ കൊണ്ടമായ മൂലവിനെ മറുത്ത് ഇല്ലാത്തിന് പ്രകടമായിട്ട് ആ ഇല്ലാത്തതിന്റെ പ്രകടഭാവം അടങ്ങുന്നു സുഹൃത്തി എടുക്കുമ്പോൾ നോക്കാം. കാരണം മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് ഉപകരണങ്ങൾ. ആ ഇന്ദ്രിയ മനസ്സുകൾ അടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ വിക്ഷേപമില്ലാറുണ്ടാവും. അപ്പൊ ആവരണം മാത്രമായി തീരുന്നുണ്ട്. അങ്ങനെ ആ ബുദ്ധി അടങ്ങുന്ന സമയത്ത് ആവരണവും നീങ്ങുന്നു. അങ്ങനെ വിക്ഷേപാവരണങ്ങൾ നീങ്ങുമ്പോൾ സുസുരൂപമല്ലാതെ അറിയിച്ചിരുന്ന സച്ചിദാനന്ദാകാരണമായിരിക്കുന്ന ബ്രഹ്മതത്വമല്ലാതെന്നത് വേറൊന്നുമില്ല. ഈ മായാഭാവത്തിൽ നിന്ന് ഉണരണം ജീവൻ. അപ്പോൾ ഇത് പരമാർത്ഥത്തിൽ പോഷിക്കാതായിരിക്കും. എന്താ അതിനുള്ള മാർഗം? എങ്ങനെയാണ് മായാ സ്വരൂപത്തിൽ നിന്ന് ഉണരുക എന്നാണെങ്കിൽ ഇതാ, അത് ധ്യാനം. എന്ത് ധ്യാനമാണ് ചെയ്യേണ്ടത്? അതാണ് അർത്ഥത്തോടെ അർത്ഥമൂർത്തി ധ്യാനം എന്ന് പറയും. ഭൂരംഭം ജനലോ നിരംബര മഹർനാഭോ ഹിമാംശു കുമൻ ഇത്യാഭാതി ചരാചരാത്മകമിതം യസ്യൈവം മുഖ്യസ്ഥരം നാന്യകിഞ്ചന വിദ്യതയെ വിമർശനം യസ്മാൻ പരസ്മാതിഭോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃഇദം ശ്രീ ശ്രീ ദക്ഷിണാമൂർത്തയേ. പരമേശ്വരൻ അഷ്ടമൂർത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അഷ്ടമൂർത്തി എട്ട് സ്വരൂപങ്ങളുള്ള ആളാണ്, എട്ട് ശരീരങ്ങളുള്ള ആളാണ്. ആ എട്ട് ശരീരം താൻ അതാണ് ഭൂരംഭാണ്. ഈ ഭൂമി, ജലം, അനല വായു, അഗ്നി, അനിലൻ വായു, ഈ ആകാശം. അപ്പോ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന ഗുണങ്ങൾ. ഭൂരംഭം ചനലോ നിരംബരം. പിന്നെ അഹർമാഹോ ഹിമാംശു കുഹൻ. പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ജീവൻ. ഇനി വേട്ടായാലും ഇങ്ങനെയൊക്കെയാണ് പരമേശ്വരന്റെ അൽപ്പമൂർത്തി സ്വരൂപങ്ങൾ. ഇത് വലിച്ചു വലിയായിട്ട് ഓരോന്ന് അടവിൽ നിന്ന് ഉണ്ടായതാണ്. ആ അടവിനെ ബോധിക്കുന്നതായ സമയത്ത് അത് മറ്റതിൽ ജയിക്കും മറ്റതിൽ ജയിക്കും എന്ന് ബോധിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും ഓരോന്നിൽ നിന്ന് വന്നതാണ്. ഭൂമിയിൽ കാണുന്നതായ ജീവരാശികളും പദാർത്ഥങ്ങളൊക്കെ ഉടനെ വന്നത് ഭൂമിയിൽ തന്നെ ഉണ്ടായതാണ്. അത് ഭൂമിയുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഭൂമിയിൽ തന്നെ ലയിക്കും. ഭൂമിയിൽ നിന്നുണ്ടായ പദാർത്ഥങ്ങളൊക്കെ എവിടെയാ ലയിക്കുന്നത്? ഭൂമിയെ തന്നെ. ഭൂമിയിലുണ്ടായ കഴിവ വസ്തുക്കൾ അപ്പോഴപ്പോൾ ഭൂമിയും ലയിച്ചുകൊണ്ടേയിരിക്കുന്നു, പിന്നെയും പ്രകാശിക്കൊണ്ടിരിക്കുന്നു, പിന്നെയും ലയിക്കുന്നു, പിന്നെയും പ്രകാശിക്കുന്നു. അങ്ങനെ ഭൂമി തന്നെ ലയിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാലോ ഈ പദാർത്ഥങ്ങളൊക്കെ ഭൂമിയിലേക്ക് പിന്നെ ഉണ്ടാവില്ലാന്ന്. ആ ഭൂമി ഉടനെ ഉണ്ടായത് ജലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഭൗമങ്ങളായിട്ടുള്ള വസ്തുക്കളും ജീവരാശികളും ഒക്കെ ഭൂമിയിലും അങ്ങനെ ഭൂമി ജലത്തിൽ ലയിക്കുന്നു. ആ ജലം ഉടനെ ഉണ്ടായത് അഗ്നിയിൽ നിന്നുണ്ടായിരുന്നു. ആ ജലം അഗ്നിയിലും ആ അഗ്നി ഉടനെ ഉണ്ടായത് വായുവിലും അത് വായുവിലും വായു ഉടനെ ഉണ്ടായ ആകാശം അത് ആകാശത്തിൽ ലയിക്കുന്നു വിചാരിക്കാം. അപ്പൊ ആകാശം മാത്രമായി തീരുള്ളൂ. അങ്ങനെയുള്ള ആകാശത്ത് ചന്ദ്രൻ സൂര്യൻ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രനെ ഉടനെ ഉണ്ടായത് ആദിത്യനാണ്. ചന്ദ്രനെന്ന് ആദിത്യനും ആദിത്യനെ വന്നുണ്ടായി ജീവനുണ്ടായി. ഈ ജീവനെ ലയിക്കുന്നത് വരുമ്പോ ജീവത്വത്തിന് അത്യസുദ്ധിയാറുണ്ടാവും. അപ്പോ സത്താമാത്രമായിരിക്കുന്ന അപരിച്ഛിന്നമായിരിക്കുന്ന ചിതാകാശം മാത്രം പ്രകാശിക്കുന്നത്. ഈ ചിതാകാശത്തെയാണ് ഇനി ധ്യേയമാക്കി തീർക്കുന്നത്, ഇനി ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നത്. അപ്പോ പഞ്ചഭൂതങ്ങളെ ലയിപ്പിച്ച് ലയിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പഞ്ചഭൂതങ്ങളിൽ ഒരാണ ലയിപ്പിക്കുന്നതായ സമയത്ത് ഇപ്പൊ നിങ്ങൾ കാണാതെത്തിയിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം, കൃഷ്ണനെ ധ്യാനിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പലതരത്തിലുള്ളതായ നാമരൂപങ്ങൾ പൊന്തി പ്രകാശിക്കുന്ന മനസ്സിൽ ഈ നാമരൂപങ്ങളൊന്നും നടക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള നാമരൂപങ്ങളൊക്കെ എവിടുന്ന വന്നത്? ഭൂമിയിൽ നിന്നാണ് വന്നത്. ഭൂമി എവിടുന്ന് വന്നോ? ആ പഞ്ചജലത്തിൽ നിന്നാണ് വന്നത്. ഭൂമിയിലെ പത്ത് ഇരട്ടി ജലമുണ്ട്. ഓരോന്നും പതിപ്പത്ത് ഇരട്ടിയാണ്. ആകാശത്തിൽ ഉണ്ടോ? അതിന്റെ പത്തിലൊന്നേ ഉള്ളൂ വായു. വായുവിന്റെ പത്തിലൊന്നാണ് അഗ്നിയുടെ പത്തിലൊന്നാണ് ജലം. ജലത്തിന്റെ പത്തിലൊന്നാണ്. ഇതാണ് സാധാരണ പത്തിലൊന്നേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ജലത്തിൽ ലയിച്ചു. അപ്പൊ കുറച്ച് വെള്ളം കുറെ വെള്ളവും നാട്ടിലേക്ക് മണ്ണാവെള്ളത്തിൽ ലയിച്ചത് കുറച്ച് വെള്ളവും കുറെ അഗ്നിയുണ്ടെന്ന് പറഞ്ഞാലോ ഈ വെള്ളം അഗ്നിയുണ്ട്. കുറച്ച് അഗ്നിയും ഒരുപാട് വായു ഉണ്ടെന്ന് പറഞ്ഞാലോ അത് പറഞ്ഞു പോകും. കുറച്ച് വായു അനന്തമായിട്ട് ആകാശമുണ്ടെങ്കിലോ അത് ആകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ആകാശത്തിന്റെ പത്തിലൊന്നാണ് വായു. അതായത് വായു എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുശൂന്യമായിരിക്കുന്ന ആകാശം തന്നെ ഒരു അംശം കൊണ്ട് ചലന സ്വരൂപമായിരിക്കുന്നു. ചലനാത്മകമായിരിക്കുന്ന ആകാശത്തെ തന്നെയാണ് വായു. ആ വായു കൂട്ടുമുട്ടി ഉണ്ടാകുന്ന ജോലിസ്ഥാനം അതിനുള്ള ശേദമാണ് ജലം. ജലത്തിന്റെ ഉള്ളിലാണ് ഭൂമി. അപ്പോ അനേകമില്ല ഒന്നുമില്ലേ? നിങ്ങൾ പഞ്ചഭൂതങ്ങൾ നോക്കുന്ന സമയത്ത് അനേകം ഉണ്ടെന്ന് തോന്നും. അതിക്ക് വഴിക്ക് വഴിയായിട്ട് അതിന്റെ സൂക്ഷ്മ സ്വരൂപങ്ങളെ നമുക്കൊന്ന് വിചാരിച്ചു. അഹങ്കാരത്തിൽ ശബ്ദം ഉണ്ടാകുന്നു. ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായു രൂപം, അഗ്നി, അഗ്നി നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ബന്ധം, ബന്ധത്തിൽ നിന്ന് ഭൂമി. ഭൂമിയിൽ നിന്ന് ഭോഗങ്ങളായുള്ള പദാർത്ഥങ്ങൾ, ജീവികളും ഇങ്ങനെ വഴിയായി ഉണ്ടാകുന്നു. അപ്പൊ അതിനെ തന്നെ ലയിപ്പിക്കുന്നതായ സമയത്ത് ഭോഗങ്ങളായുള്ള വസ്തുക്കളൊക്കെ ഭൂമിയിലും ഭൂമി ജലത്തിൽ അല്ല ഭൂമി ബന്ധത്തിൽ ബന്ധം ജലത്തിൽ ഇവിടെ ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളുമൊക്കെ രസത്തിൽ ആ രസം അഗ്നിയിൽ ലയിക്കുന്നു. അഗ്നിയും അഗ്നേയ പദാർത്ഥങ്ങളൊക്കെ രൂപത്തിൽ ഈ രൂപം വായുവിൽ ലയിക്കുന്നു. ആ വായു സ്പർശത്തിൽ ലയിക്കുന്നു. സ്പർശ ആകാശം ലയിക്കുന്നു. ആകാശം ശബ്ദത്തിൽ ശബ്ദം ചന്ദ്രൻ ലയിക്കുന്നു. അതായത് മനസ്സിൽ ലയിക്കുന്നു. മനസ്സ് ചൈതന്യത്തിലേക്കും ചൈതന്യം അഖണ്ഡ പരിപൂർണമായിട്ടൊന്നും ഈ ഉപാധികം നിരുപാധികമായിട്ടൊന്നും ഇത്രയായപ്പോ ഉപാധികളൊക്കെ പോയപ്പോൾ ജീവത്വം ഇല്ലാതെ. അപ്പൊ അവലക്ഷിന്നവും സത്താമാത്രവും സച്ചിദാനന്ദാകാരവുമായിരിക്കുന്ന ബ്രഹ്മം നിർഗുണ ബ്രഹ്മം പ്രകാശിക്കുന്നു. ഈ നിർഗുണ ബ്രഹ്മമാണ് ഉപാധികൾക്കും അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരാൾക്ക് ബോധിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നിർഗുണ ബ്രഹ്മത്തെ ബാക്കിയെല്ലാം നടന്ന ഭൂമിയും ഭൗമങ്ങളായ വസ്തുക്കളൊക്കെ നടക്കും. ഞാൻ ലയിച്ചു, വെള്ളത്തിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഒരു രൂപത്തിന്റെ പ്രത്യേകത ജലം മാത്രമായിരിക്കും. ഇങ്ങനെ ജലം മാത്രമായി തീരുമ്പോൾ ജലവും ജലമയങ്ങളായിട്ട് വസ്തുക്കളും മാത്രമേ ലയിച്ചു. ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ നിന്ന് വിട്ട് വിട്ട് വിട്ട് വിട്ടാനിട്ട് പോകുന്നു. അങ്ങനെ വിട്ടുപോയിട്ട് അവസാനം ശബ്ദം മാത്രമാകുന്നു അത് മനസ്സിലേക്ക്. ഇനി ഞാൻ മനസ്സ് ജോലി ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അഖണ്ഡമായിരിക്കുന്ന ജോലി ചെയ്യുന്നുണ്ട്. ഇനിയപ്പോ ഒരാൾക്ക് ഈ ധ്യാന പ്രക്രിയ ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ നൽകുന്നുണ്ട് എന്ന് ഇനി യോജിച്ച് ഞാൻ അത്യന്ത ഏകാഗ്രതയോടുകൂടുന്നുള്ള ആ ധ്യാന പ്രക്രിയ ശരിക്കും നടക്കുമ്പോൾ ഭാഗങ്ങൾ ഒന്നിനെയും പ്രതിനിധി ഇല്ലാതെ ഉണ്ടായിട്ടുണ്ടാലോ ജാതാവുന്നു അർത്ഥം. ജാതാവായിരിക്കും താൻ ലയിച്ച് ജയമായിരിക്കുന്നു അർത്ഥം മാത്രം ചെറിയ അതാണ് അല്ലെങ്കിൽ അതാണ് ആത്മാനുഭവം അർത്ഥം. അതങ്ങനെ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അങ്ങനെയാവും നല്ലതാകുന്നത്. ഈ സമ്പ്രദായത്തിൽ അനുഷ്ഠാനം ചെയ്യുന്ന ഒരാൾക്ക് കാലം കൊണ്ട് ഈ അനുഭവം മതി. ഇതാണ് മായയെ അധിവർത്തിക്കാനുള്ള മാർഗമെന്ന് അവസാനത്തെ ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ധ്യാന പ്രക്രിയ ഈശ്വര ബ്രഹ്മത്തെ അറിയാമെന്നും അറിഞ്ഞ് വളർത്തിക്കാന്നുള്ളതാണ് മായാവിലാകും വിചാരണമുണ്ടാവാനുള്ള മാർഗം. ഗുണഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു മായയുണ്ടെങ്കിൽ ഇനി കേവല സത്താ മാത്രമായിരിക്കുന്ന ബ്രഹ്മതത്വം അല്ലെങ്കിൽ ആത്മത്തെ രൂപം മാത്രം പ്രകാശിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ ആത്മ അനുഭവമുണ്ട്. അതുവരെ തോന്നപ്പെട്ടതായ എല്ലാ മിഥ്യാപ്രതീതികളും വിചാരിക്കും, എല്ലാ മിഥ്യാപ്രതീതികളും വിചാരണങ്ങളും സത്യമാണ്. കേവലം സത്യമാണ്, ഇനി ആ സത്യമാണ്. അപ്പൊ ഇതാണ് എല്ലാമായിട്ട് ശ്രമിച്ച് നോക്കും. അങ്ങനെ ആ സത്യത്തെ അനുകൂലം ബ്രഹ്മാകാരമായി തീരുമ്പോൾ ഇതുവരെ കണ്ടിയിലുണ്ടായി ഭൂമിയോ ഭൗമങ്ങളായുള്ള വസ്തുക്കളോ ചുറ്റുപാടുള്ള ആളുകളോ തന്റെ തന്നെ ശരീരാളികൾ പോലും പോയില്ല എന്നുള്ളതായ ആ അനുഭവം വരുന്നു. അത് വയറ്റു വഴിയായിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരാളൊക്കെ കേവല സത്താ മാത്രമായിരിക്കുന്ന നിൽക്കണം ഗുണ ബ്രഹ്മ അനുഭൂതി അല്ലാതെ കണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല. ഈ ധ്യാന പ്രക്രിയ ശരിയാണെന്ന് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ അതിന് മനസ്സിൽ വേണം, എന്നാലേ ശരിയാവുള്ളൂ. പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് സുഗുണോപാസനം ചെയ്ത് മനഃശുദ്ധി വരുത്തണം. ഇതിന് ശേഷം ആളൊക്കെ നിർഗുണോപാസനം അല്ലെങ്കിൽ നിർഗുണഭാവമോ കിട്ടുന്നു എന്നർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട്. ഗുണോപാസനം ചെയ്തിട്ടോ അല്ലെങ്കിൽ തത്വവിചാരം കൊണ്ടോ ഇങ്ങനത്തെ വിചാരം കൊണ്ടും അൽപതത്വത്തെ പരോക്ഷമായിട്ട് അറിയുന്നു വിചാരിക്കാം. ഈ പരോക്ഷത്തെ ചോക്ക മനസ്സിന്റെ ഗുണങ്ങൾ ഗുണഭാവങ്ങളെ കൊണ്ടുണ്ടാവുകയാണ്. അപരോക്ഷഭാവങ്ങളെ ഗുണഭാവങ്ങൾ നീങ്ങിയാൽ ബിന്ദു പരോക്ഷ മറയപ്പെട്ടതിനെ തന്നെ പരോക്ഷം പറയാം. അങ്ങനെ അതില്ലാതെ മറയ്ക്കാനൊന്നും ഇല്ലാതെ ഉണ്ടാവുമ്പോഴോ അപരോക്ഷമേ ഉള്ളൂ, പരോക്ഷത്തിനെ ഇല്ല എന്നുള്ള ബോധം നൽകുന്ന അർത്ഥം. ഇപ്പൊ വിക്ഷേപം ആളും പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം ദുഃഖാനുഭവത്തി സുഖപ്രാപ്തി അങ്ങനെ പറയപ്പെട്ട ഇനി ആറ് ഘടകങ്ങളുള്ളു. ആറ് ഘടകങ്ങളാണ് ജ്ഞാനത്തിനുള്ളത്. ഇതിൽ ഓരോന്നായിട്ടാണ് ലയിച്ച പഞ്ചഭൂതങ്ങൾ ലയിച്ചു കഴിയുമ്പോൾ ഈ വിക്ഷേപാദനങ്ങൾ ദൂരം പോകുകയും കഴിഞ്ഞു നടത്താം. അതുപോലെ തന്നെ മനസ്സിൽ ലയിക്കുമ്പോൾ പരോക്ഷ ജ്ഞാനം പോയി അപരോക്ഷതയിലേക്ക് വരുന്ന നടത്താം. അപരോക്ഷതയിൽ പൊതുന്നു വരുന്നതായ സമയത്ത് സുഖപ്രാപ്തിയും ഒരേ സമയത്ത് ഒന്ന് ചെയ്തു മായ നിവർത്തിക്കുന്നതോടുകൂടി സുഖാനുഭൂതി പരിപൂർണമായി കഴിഞ്ഞു. ഈ ഉദയിക്കുന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വം ഇല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള അദ്വൈതാനുഭൂതി സ്വയം. ഇതാണ് ഈ എന്താണ് പ്രകരണത്തിന്റെ ഫലമായിരിക്കുന്ന ഫലം. ഈ പ്രകരണം ശരിയാകുന്ന പഠിച്ച് നിരൂപിച്ച് അവസാനം എന്തോ അഭ്യാസം കൊണ്ട് തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും. ബോധിപ്പിച്ചു പോകും ആ അധ്യാപനത്തെ ചെയ്യുന്നവരാണ് നിർഗുണ ബ്രഹ്മാനുഭൂതിയുണ്ടാവും. അതായത് ഇതിനെ ഏതെങ്കിലും ഒരു പ്രകാശം നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കാം. എന്നാൽ ഈ പറയപ്പെട്ടതായ ഫലാനുഭൂതി ഓരോരുത്തർക്കും ഉണ്ടാവുന്നുള്ള ഈ ആലോചന ചെയ്യുകയാണ്. ഈ ധ്യാന പ്രക്രിയ കൊണ്ട് അല്ലാതെ ഒരിക്കലും ഞാൻ ഗുണഭാവങ്ങൾ നീങ്ങിയിട്ട് ഗുണമായിരിക്കുന്ന ബ്രഹ്മാനുഭൂതി പ്രകാശിക്കില്ല. കാരണം ഈ ഗുണഭാവങ്ങളൊക്കെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ ധ്യാനം കൊണ്ട് തന്നെ വേണം അതിനെ പറയാനുണ്ട്. ഇത് വീട് വേണമായിരുന്നു, വീട് വേണം, എവിടെ വിട്ടാൽ കുറച്ച് സ്ഥലം പത്ത് സ്ഥലം എവിടെ വിട്ടാൽ ഇനി ഇന്ന പ്രകാരത്തിലാവാൻ പോകാനുണ്ട്, ഇന്ന പ്രകാരത്തിലാവാം സുമാരത്തിലെ പണം നൽകിയതും അത്രയുണ്ടോ എന്റെ വീട്ടിന് പിന്നെ എങ്ങനെ ഉണ്ടാകാൻ ഇതൊക്കെ നോക്കി ചെയ്യാം. അതായത് അങ്ങനെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ചാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഇപ്പോഴത്തെ ജീവിതവും ഇപ്പോഴത്തെ ജനനവും ഇപ്പോഴത്തെ ശരീരവും ഇതുകൊണ്ടുള്ള അനുഭവങ്ങളും എല്ലാം ധ്യാനിച്ചുണ്ടാക്കിയതാണ്. ഇവിടെ വിപരീതമായിരിക്കുന്ന ധ്യാന പ്രക്രിയ കൊണ്ടേ നിത്യാർത്ഥങ്ങളായിരിക്കുന്നത്. പിന്നെ മനസ്സ് തന്നെയാണ് നാനാമായിട്ട് അനന്തകൂടി നാനാത്വത്തിലൂടെയാണ് നാമരൂപങ്ങളായിട്ട് പ്രകാശിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ തത്വം ചെയ്ത് തത്വമുദ്ധി വാക്യത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് ഉരി ചോദിപ്പിച്ചു രക്ഷാവും ദൃശ്യവും രണ്ടല്ല എന്ന് ബോധ്യാവുക. രക്ഷാവും ദൃശ്യവും രണ്ടൊന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മറ്റൊന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒന്നില്ല. രക്ഷാവ് മാത്രമേ ദൃശ്യമില്ലെങ്കിൽ പിന്നെ രക്ഷാവും ചെയ്യുന്നുണ്ടാവും ഉണ്ടാവില്ല.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Brahma Sutra Shankara Bhashyathinte Sambandha Bhashyam. Adana Namala സംബന്ധ ഭാഷയെന്ന് പറയും, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിനാദ്യം അധ്യാസത്തെ സംബന്ധിച്ചുള്ള പൂർവപക്ഷം, അത് സാധ്യമാകുമോ എന്നുള്ളതാണ്. അത് ഭാഷയും തുടങ്ങുന്നത് യുഷ്മത് അസ്മത് പ്രത്യഗോചരയോഹോ വിഷയ വിഷയിണോഹോ തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതരഭാവ അനുപത്തു സിദ്ധായാം തത് ധർമാണാം അപി സുതരാം ഇതരേതരഭാവ അനുപപത്തി ഇത്യതഃ അസ്മത് പ്രത്യഗോചരേ വിഷയിണി ചിദാത്മകൈ യുഷ്മ പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ച അധ്യാസഃ തന്വിവരിയേണ വിഷയിനഃ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ നിത്യേതി ഭവിതം യുക്തം. ഇവിടെ ആദ്യമായി പറയുന്നത് രണ്ട് വസ്തുക്കളെ കുറിച്ചാണ്. വിഷയ വിഷയിണോഹോ, വിഷയവും വിഷയിയും. വിഷയം വി സിന്നുന്തി ഇതി വിഷയ എന്നാണ് അതിന്റെ വ്യുത്പത്തി. സിന്നുന്തി എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥം. വി സിന്നുന്തി വിശേഷമായി ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥം. ബന്ധിപ്പിക്കുന്നത് ബന്ധനത്തെ ഉണ്ടാക്കുന്നതെന്നാണ് വിഷയശബ്ദത്തിന്റെ അർത്ഥം. ഷിഞ്ഞ് ബന്ധനെ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അതിൽ നിന്ന് വി ഉപസർഗം പൂർവ്വത്തിൽ വന്നാണ് വിഷയശബ്ദം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയുടെ കാര്യങ്ങൾ കൂടെ പഠിക്കണം ഇവിടെ നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് ആ കാര്യങ്ങളിലൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വിഷയം എന്ന് വെച്ചാൽ ബന്ധിപ്പിക്കുന്നത്. വിഷയം ആർക്കാണോ ഉള്ളത് അവൻ വിഷയി എന്നാണ്. വിഷയം ഉള്ളവൻ വിഷയി. അപ്പൊ രണ്ട് പദാർത്ഥങ്ങൾ വിഷയിയും വിഷയവും. ഇവിടെ വിഷയി വിഷയങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ആത്മ അനാത്മ, ആത്മാവും അനാത്മാവും എന്ന രണ്ടിനെയാണ് പറയുന്നത്. അതിനെ വിശേഷിപ്പിക്കുകയാണ് എന്താണ്, യുഷ്മത് അസ്മത് പ്രത്യഗോചരയോഹോ. യുഷ്മത് പ്രത്യഗോചരവും അസ്മത് പ്രത്യഗോചരവും ആണ് ഈ വിഷയവും വിഷയി എന്ന് പറയുന്നത്. അസ്മത് പ്രത്യഗോചരമാണ് വിഷയി, യുഷ്മത് പ്രത്യഗോചരമാണ് വിഷയം. അപ്പം വിഷയവും വിഷയവും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, ആത്മാവും അനാത്മാവും. അല്ലെങ്കിൽ അങ്ങനെ പറയാം, ചിത്തം ജഡവും എന്ന് പറയാം, ചൈതന്യവും ജഡവും എന്ന് പറയാം. വിഷയം ചൈതന്യമായിരിക്കുന്നു, വിഷയം ജഡമായിരിക്കുന്നു. ഇതെല്ലാം അതിൻ്റെ ഒരു സ്ഥൂലമായ വ്യാഖ്യാനമാണ് ഞാനീ പറയുന്നത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടി വരും. പദാർത്ഥം പറയുകയാണ്, വിഷയും വിഷയവും ചിത്തും ജഡവും. അതിന് വിഷയി അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് അസ്മത് പ്രത്യയ ഗോചരമാണ്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അറിവ്, അസ്മത് ശബ്ദം. ഞാൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് അസ്മത്. അതിൽ നിന്നാണ് അഹം എന്നുള്ള രൂപം ഉണ്ടാകുന്നത്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അറിവ്. അസ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ വിഷയം. അപ്പോൾ അസ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അറിവിന് വിഷയം. ഞാൻ എന്ന അറിവിന് വിഷയം ആയിരിക്കുന്നു എന്ത്? വിഷയി, അതായത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നമ്മൾ ഞാൻ എന്ന് അറിയുന്നു എന്നാണ്. ഞാൻ എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിനെയാണ്. അപ്പോൾ അസ്മത് പ്രത്യയ ഗോചര വിഷയമായി ആത്മാവ് അല്ലെങ്കിൽ വിഷയി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും നമ്മളെ മനസ്സിന് വരാം. എങ്ങനെയാണ് ആത്മാവിനെ ഞാനെന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും, ഇങ്ങനെയുള്ള സംശയങ്ങൾ. അതെല്ലാം അതിൻ്റെ വിശദാംശങ്ങൾ പരിഹരിക്കേണ്ടതാണ്. സാമാന്യമായി ഇത്രയും മനസ്സിലാക്കാം. എന്താണ് ഞാൻ എന്ന അറിവിന് വിഷയമായിരിക്കുന്ന ആത്മാവും യുഷ്മത് പ്രത്യയ ഗോചരം എന്നാണ്. യുഷ്മത് നമുക്കറിയാം, നീ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് സംസ്കൃതത്തിൽ യുഷ്മത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ത്വം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ യുഷ്മത് പ്രത്യയ ഗോചരം, നീ എന്ന അറിവിന് വിഷയം. അതെന്താണ്? അത് വിഷയങ്ങളല്ല, യുഷ്മത് പ്രത്യയ ഗോചരത്തിന് വിഷയമാണ്. യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്നത് എന്ന് പറയും. യുഷ്മത് എന്ന് ഭാഷകാരനിവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും നീ എന്ന അറിവിന് വിഷയമായിരിക്കുന്നത് ആണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും വ്യക്തമാകില്ല. കാരണം ഇപ്പം ശരീരം, അതിനെ നമ്മളാരും നീ എന്ന് പറയാറില്ല. അതിന് ഞാനെന്ന് പറയും, പക്ഷെ നീ എന്ന് പറയില്ല. പക്ഷെ നമ്മളെ മുമ്പ് കാണുന്ന വസ്തുക്കളെ മനുഷ്യനാണെങ്കിൽ നമ്മൾ നീ എന്ന് പറയും, മറ്റു വസ്തുക്കളിൽ നിന്ന് നീ എന്ന് പറയാറില്ല. അതുകൊണ്ട് യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്ന അറിവിന് വിഷയമാകുന്ന അതെന്തോ അതല്ല എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് പറയാമെന്നുള്ളതല്ല. അപ്പോൾ ആത്മാവ് ഒഴികെയുള്ള സർവവസ്തുക്കളെയും ഇതം ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കാം. ഇതം മനഃ, ഇയം ബുദ്ധി, ഇതം ശരീരം എന്നെല്ലാം പറയാം. അപ്പോൾ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഉൾപ്പെടെയുള്ള ബാഹ്യപ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് ഇതം, ഇത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയാം. അപ്പോൾ അതെല്ലാം വിഷയമായി. അപ്പോൾ രണ്ടായി തിരിക്കുന്നു ഇവിടെ വിഷയിയും വിഷയവും, ആത്മാവും അനാത്മാവും, ചിത്തും ജഡവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയ വിഷയണോഹോ. ഞാനെന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയിയായ ആത്മാവും ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ച പദാർത്ഥങ്ങളും എല്ലാം. അതിലിവിടെ പ്രധാനമായിട്ട് പറയുന്നത് വിഷയങ്ങളെന്ന് ഉള്ളതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ശരീരം, ഇന്ദ്രിയം, മനസ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം അതിനോട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പ്രധാനമായ വിഷയങ്ങൾ ഇത് മൂന്നുമാണ്, ശരീരം, ഇന്ദ്രിയം, മനസ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? തമപ്രകാശവും വിരുദ്ധ സ്വഭാവയോഹോ. ഞാൻ വായിക്കുമ്പോൾ പുസ്തകം ഉള്ളവരെല്ലാം അതിന് നോക്കണം, പ്രത്യേകിച്ച് സംസ്കൃതം അറിയാൻ വയ്യാത്തവർ അത് ശരിയായിട്ട് വായിക്കാൻ വേണ്ടി. തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ, ഇത് വിരുദ്ധ സ്വഭാവയോഹോ, വിരുദ്ധമായ സ്വഭാവങ്ങളുള്ളതാണ് ആത്മാവും അനാത്മാവും, ചിത്തും ജഡവും. പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഏതുപോലെ? ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ. അത് സ്പഷ്ടമാണ്. ഇരുട്ട് എന്ന് പറയുന്നത് വിഷയങ്ങൾ, വെളിച്ചം എന്ന് പറയുന്നത് ചൈതന്യം, ആത്മാവ്, ചിത്ത് അല്ലെങ്കിൽ ബ്രഹ്മം. വെളിച്ചവും ഇരുട്ടും പോലെ വിരുദ്ധ സ്വഭാവമുള്ളവയാണ് ഈ ആത്മാവും അനാത്മാവും. ഇവയ്ക്ക് ഇതരേതര ഭാവ അനുപത്തവും സിദ്ധായാം. ഇതരേതരഭാവം എന്ന് പറഞ്ഞാൽ താതാത്മ്യം. ഇതരേതരഭാവം താതാത്മ്യം. അനുപപത്തോ അയുക്തമാണ്, ശരിയല്ല. സിദ്ധായാം, അത് സിദ്ധമാണ്, അക്കാര്യത്തിന് ഇനി വിവാദം വേണ്ട. ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾക്ക് താതാത്മ്യം എന്ന് പറഞ്ഞാൽ ഒന്നാകുക എന്നുള്ളത് സംഭവിക്കത്തില്ല. അതായത് ആത്മാവും അനാത്മാവും താതാത്മ്യപ്പെടുന്നു എന്നാണ്, ഒന്നായി ചേർന്നിരിക്കുന്നു. ഇതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. ആത്മാവും അനാത്മാവും ഒന്നാകുന്നത് എങ്ങനെയാണ്? സിദ്ധാന്തം, അതായത് അദ്വൈതിയുടെ അഭിപ്രായത്തിൽ ഇത് താതാത്മ്യത്തിലിരിക്കുന്നു എന്നാണ്. അദ്വൈതത്തെ അംഗീകരിക്കാത്തവരെല്ലാം പറയുന്നത് അല്ല, ഇത് രണ്ടും വേറെ വേറെ തന്നെയാണ്, ദ്വൈതികളുടെയും മറ്റും അഭിപ്രായം. അങ്ങനെ ഒരു താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് താതാത്മ്യത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധ്യാസത്തെ, ഭ്രമത്തെ അംഗീകരിക്കുന്നു. അധ്യാസം, ഭ്രമം, അതിന്റെ ലക്ഷണങ്ങളും മറ്റൊക്കെ വിശദമായിട്ട് പറയും. അല്ല, ഇത് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭ്രമമില്ല, അധ്യാസമില്ല. അദ്വൈതിയുടെ അഭിപ്രായം ഇവിടെ ഈ രണ്ട് താതാത്മ്യത്തിലിരിക്കുന്നു എന്നാണ്. അതെങ്ങനെ പറയുന്നു? ശ്രുതി, യുക്തി, അനുഭവം, ഇതിനെല്ലാം വെച്ചുകൊണ്ട് പറയാം. ആത്മാവും അനാത്മാവും സ്ഥിതി ജഡങ്ങൾ ഇവിടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ആദ്യം ചിന്തിക്കാം. കാരണം അനുഭവത്തെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ അനുഭവത്തിൽ അവസാനിക്കുന്നതാണ് ഈ വിദ്യ എന്ന് പറയും. അനുഭവ അവസാനത്വ ബ്രഹ്മവിദ്യയാഹ. ഇനി അങ്ങോട്ട് ഇരുമ്പോൾ ഭാഷകാരൻ തന്നെ പറയും, അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ ഈ ഇവിടെ പറയുന്ന ഈ ഭ്രമം, അധ്യാസം സ്വ അനുഭവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നിഷേധിക്കുകയാണ്, അനുഭവത്തിൽ എങ്ങനെയത് വരുന്നു നമുക്കറിയാം. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ, പുതിയൊരു വിഷയമല്ല. ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷയിൽ, ശൈലിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ആത്മാവിനെ കുറിച്ച് ശ്രുതിയിൽ പറയുന്നത്, നമ്മുടെ അനുഭവം എന്തോ ആയിക്കൊള്ളട്ടെ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ശ്രുതിയിൽ പറയുന്ന എന്താണ്? അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ആനന്ദസ്വരൂപമാണ്, അസംഗമാണ്, സർവവ്യാപകമാണ്, അനാദി അനന്തമാണ്, ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. അത് നീയാണെന്നും പറയും, തത്വമസി പറയുന്നതാണ്. നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന ആത്മവസ്തു നീയാണ് എന്ന് ശ്രുതി പറയുന്നു. അപ്പൊ അത് താനായിരിക്കണം. ശാസ്ത്ര അഭ്യാസം എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഉപദേശം. ശാസനാത് ശാസ്ത്രം, ആരുടെ ഉപദേശം? ഗുരുക്കന്മാരുടെ ഉപദേശം, അല്ലെങ്കിൽ ശ്രുതിയുടെ ഉപദേശം. ശ്രുതി സനാതന ധർമ്മവിശ്വാസം അനുസരിച്ച് ശ്രുതി ഈശ്വരപ്രോക്തമാണ്. അപ്പോൾ ഈശ്വരന്റെ ഉപദേശമാണ് എന്ന് പറയുന്നതിനും ശാസ്ത്രത്തെ അങ്ങനെ പറയുന്നതും ശരിയാണ്. ആ ശാസ്ത്രം ഉപദേശിക്കുകയാണ്, നീ നിത്യശുദ്ധമുക്ത സ്വഭാവം ഉള്ള ആനന്ദസ്വരൂപിയായ ആത്മവസ്തുവാണ്. പക്ഷെ നമ്മുടെ അനുഭവമോ? ഞാൻ ദുഃഖിയാണ്. ചിലപ്പോൾ ഞാൻ സുഖിയാണെന്ന് നമുക്ക് അനുഭവം ഉണ്ടായേക്കാം, പക്ഷെ വീണ്ടും നമുക്ക് അനുഭവം വരുന്നു ഞാൻ ദുഃഖിയാണ്. ഇതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. അതായത് ആനന്ദസ്വരൂപനായിരിക്കുന്ന എന്നിൽ ഞാൻ ദുഃഖിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നതാണ് താതാത്മ്യം. ഇതിനാണ് അധ്യാസം എന്ന് പറയുന്നത്, ഇതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. നമ്മൾ ഭ്രമം ഭ്രമം എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന രജ്ജസർപ്പം നമ്മൾ, കാരണം അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതാണ് ഭ്രമം. എന്താണ് ആനന്ദസ്വരൂപനായിരിക്കുന്ന താൻ ഞാൻ ദുഃഖിയാണെന്നറിയുന്നു? അല്ല, നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദസ്വരൂപനായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ബ്രഹ്മചാരിണിയാണ്. ഇതാണ് ഭ്രമം. അല്ല, ഞാനിനി ബ്രഹ്മമാണെന്നറിഞ്ഞാലും ഭ്രമമാണ്, തൽക്കാലം അതും ഒരു ഭ്രമമായിരിക്കും. അപ്പൊ ഇത് എന്താണ്? ഭ്രമം. അങ്ങനെ എത്രയെത്ര ഭ്രമങ്ങളാണ്. ഞാൻ കരുതുന്നത് സ്വയം ഞാൻ സർവസംഗ പരിത്യാഗിയാണ്, ഇതൊരു ഭ്രമമാണ്. ഞാൻ വന്ദ്യനാണ്, പൂജനീയനാണ്, ശ്രേഷ്ഠനാണ്, ഇത് ഭ്രമമാണ്. ഇതെല്ലാം ഭ്രമമാണ്. ഞാൻ വേദം, ഉപനിഷത്ത്, ശാസ്ത്രം, മീമാംസ, വേദാന്തം, വ്യാകരണം എല്ലാം അധ്യയനം ചെയ്ത് സർവശാസ്ത്രവിത്താണ്, ഇതൊരു ഭ്രമമാണ്. ഉപദേശിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കഴിവുള്ള, നല്ല ബുദ്ധി സാമർത്ഥ്യവും ശേഷിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഇതും ഭ്രമമാണ്. ഇങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ എന്തെല്ലാം ധരിച്ചിരിക്കുന്നു, ഇതെല്ലാം ഭ്രമം, ഇതെല്ലാം അധ്യാസം. ഇതാണ് ഇതരേതര ഭാവം എന്നോട് പറയുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആകാശ കുസുമെന്നോ അല്ലെങ്കിൽ രജ്ജു സർപ്പമെന്നോ ആകാശ നീലിമയെന്നോ മരുമരീചികയോ എന്നെല്ലാം പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുന്നത് നേരിട്ട് തന്നെ. കാരണം ശ്രുതി നമ്മളെ ഉപദേശിക്കുന്ന എന്താണ്? നീ ആനന്ദ സ്വരൂപനാണ്. ആനന്ദ സ്വരൂപനായിരിക്കുന്ന നീ എങ്ങനെ സന്യാസിയാവും? എങ്ങനെ ത്യാഗിയാവും? ആകാൻ പറ്റത്തില്ലല്ലോ. ആനന്ദത്തിലെവിടെയാ സന്യാസം? ആനന്ദത്തിലെവിടെയാ ത്യാഗം? ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ധരിക്കുന്നു. ധരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവമാണ്. അതേ, നമ്മൾ ഈ മുട്ടയൊക്കെ അടിച്ച് മാലയൊക്കെ ഇട്ട് ഇരിക്കുന്ന എന്തിനാണ്? സ്വാമിയാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആനന്ദത്തിലെവിടെയാ സ്വാമിത്വം? അവിടെ ഒന്നുമില്ല. ആനന്ദത്തിൽ ഇതൊന്നുമില്ല. ഈ വികല്പങ്ങൾ യാതൊന്നുമില്ല. ഇതെല്ലാം വികല്പങ്ങൾ, മനസ്സിന്റെ വികല്പങ്ങൾ. ഇത്തരം വികല്പങ്ങളൊന്നും ആനന്ദത്തിലല്ല. സർവവികല്പശൂന്യം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ പല വികല്പങ്ങൾ ആരംഭിക്കുന്നു. ഇതിനെ ഇതരേതര ഭാവം എന്ന് പറയുന്നു. ഇത് നമ്മുടെ സ്വന്തം അനുഭവം. ശ്രുതി പറയുന്നു, യുക്തിപരമായി ചിന്തിച്ചാലും അത് തന്നെ. ജാഗ്രത സ്വപ്ന സുഷുപ്തിയുടെ വിശകലനങ്ങളിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കാം. ജാഗ്രതയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, സ്വാമിയായിട്ടിരിക്കുന്നു. സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ അതാണ് യുക്തി. അവിടെ ഈ സ്വാമിത്വമൊന്നുമില്ല. ചിലപ്പോൾ പുരുഷൻ ഇവിടെയാണെങ്കിൽ അവിടെ സ്ത്രീയാകും, ഇവിടെ വൃദ്ധനാണെങ്കിൽ അവിടെ യുവാവാകും, ഇവിടെ ശിശുവാണെങ്കിൽ അവിടെ വൃദ്ധനാകും. ഇതെല്ലാം മാറി മാറി വരുന്നു. ഇതൊന്നും സ്ഥായിയായിരിക്കുന്നില്ലല്ലോ. ഇനി സുഷുപ്തിയിലേക്ക് പോയാലോ അവിടെ ഇത് യാതൊന്നുമില്ല. ഇത്തരത്തിലുള്ള യാതൊരു ഭാവങ്ങളും അവിടെയില്ല. സ്വാമി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ സ്വാമിയല്ല, ബ്രഹ്മചാരിയല്ല, എന്തിനു ബ്രഹ്മം പോലുമല്ല. അപ്പൊ ഇതെല്ലാം എവിടെ പോയി? അത് യുക്തി. ഇത്തരം യാതൊരു അധ്യാസങ്ങളും ഭ്രമങ്ങളും കൽപ്പനകളും അവിടെയില്ല. ഇതെല്ലാം ഉണർന്നു വരുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. അങ്ങനെ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാലും എന്താണ്? സ്ഥായിയായി നിൽക്കാത്ത ഇതൊന്നും, ശാശ്വതമായി നിൽക്കാത്ത ഇതൊന്നും എന്റേതല്ല. ശ്രുതി പറയുന്ന എന്താണ്? നീ ആനന്ദ സ്വരൂപനാണ്. അവിടെ നീ മറ്റെന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ആരോപണങ്ങളാണ്, കൽപ്പനകളാണ്, അധ്യാസമാണ്, ഭ്രമമാണ്. ഇവിടെ താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. പക്ഷെ സംഭവിച്ചിരുന്നു, ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അനുഭവം. എന്തായാലും പൂർവക്ഷി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതരേതര ഭാവം അനുപന്നമാണോ? ഇത് ശരിയല്ല എന്നാണ്. ഇവിടെ വിഷയ വിഷയിണോഹോ, വിഷയത്തിനും വിഷയിലും. ഇവിടെ വിഷയി എന്ന് പറയുന്നതിനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വിഷയം എന്താണെന്ന് നമുക്ക് നല്ല പരിചയമാണ്. അസ്മത് പ്രത്യേക ഗോചരമാണ് വിഷയി എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അപ്പോൾ വിഷയം വിഷയി ഈ ശബ്ദം ആവർത്തിച്ചു വരുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുമ്പോൾ ആ വസ്തു ആ അറിവിന്റെ വിഷയം എന്ന് പറയും. ആ വസ്തുവിന് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന വസ്തു ആ ഇച്ഛയുടെ വിഷയം എന്ന് പറയും. ജ്ഞാനം, ഇച്ഛ ഇതെല്ലാം സവിഷയകമാണെന്ന് പറയും. അതായത് വിഷയത്തോട് കൂടിയതാണ്. അതെപ്പോഴും വിഷയത്തോട് ചേർന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അറിവിൻ സ്ഫുരിക്കുന്നത് പുസ്തകമായിരിക്കുമ്പോൾ ആ പുസ്തകം വിഷയവും ആ പുസ്തകത്തെ സ്ഫുരിപ്പിക്കുന്ന അറിവ് അത് വിഷയുമായിരിക്കുന്നു. അപ്പൊ വിഷയി എന്ന് പറയുന്നത് അറിവിനെയാണ്. ഇച്ഛിക്കുകയാണെങ്കിൽ ആ ഇച്ഛയുടെ വിഷയമായി വരുന്നു. അപ്പൊ അവിടെ വിഷയി വരുന്ന ഇച്ഛയാണ്. ഇവിടെ ഇപ്പോ വിഷയി എന്ന് പറയുന്ന അറിവിനെയാണ്. ആ അറിവിന്റെ കേന്ദ്രം അതാണ്. നാനാതരത്തിലുള്ള അറിവുകളുണ്ടാകുന്നു. ആ അറിവിന്റെ കേന്ദ്രമാണ് ഞാൻ എന്ന അറിവ്. അപ്പൊ ഞാൻ എന്നുള്ള അറിവിനെയാണ് ഇവിടെ വിഷയി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നു. മറ്റു സ്ഥലങ്ങളിൽ അറിവ് ഏതറിവിനെയും നമുക്ക് വിഷയി എന്ന് പറയാം. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് ഞാൻ എന്നുള്ള അറിവിനെയാണ്. ഞാൻ എന്ന് പറയുന്ന അറിവിനെ എന്തുകൊണ്ട് വിഷയി എന്ന് പറയുന്നു? കാരണം ഈ ഞാൻ എന്ന് പറയുന്ന അറിവ് നമുക്ക് പറയാം ആത്മാവിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണത്. ആ അറിവ് ആത്മാവിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അറിവാണ്. അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന, ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ആത്മവസ്തുവിൽ നിന്നും ഉണ്ടാകുന്ന പ്രഥമ സ്ഫുരണം, അതാണ് ഞാനെന്ന ബോധം. അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന സമയം. ഒരാൾ ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആ ഉണർവിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അവ്യക്തതയാണ്. അവ്യക്തത എന്ന് പറയുന്നത് കൊണ്ട് ഈ ജാഗ്രതയിലെയോ സ്വപ്നത്തിൻ്റെയോ വ്യക്തതകൾ അവിടെയില്ല. പ്രപഞ്ചബോധം അവിടെയില്ല, വസ്തുബോധം അവിടെയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് അവ്യക്തം എന്ന് പറയുന്നത്. ആ അവ്യക്തതയിൽ നിന്ന് ജാഗ്രതയിലേക്ക്, അതായത് ഉണർവിലേക്ക് വരുമ്പോൾ നമ്മളെ ഉണർത്തുന്ന ബോധത്തിൻ്റെ പ്രഥമ സ്ഫുരണം ആണ് അഹം, ഞാൻ എന്ന് പറയുന്നത്. അപ്പോ ആ അഹത്തിൻ്റെ, ഞാൻ എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നു ചൈതന്യം, ആത്മവസ്തു. വേറെ രീതിയിലും പറയാം, ഞാൻ എന്ന് പറയുന്ന ആ പ്രഥമ സ്ഫുരണം, ബോധസ്ഫുരണം ആ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് പ്രവർത്തിക്കുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ വസ്തുക്കളെല്ലാം അപേക്ഷിച്ച് ആത്മവസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ബോധത്തിന്റെ സ്ഫുരണമാണ് അഹം. ആ അഹം ബോധമാണ് എപ്പോഴും വിഷയിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അറിയുന്നു, ഞാൻ പുസ്തകത്തെ അറിയുന്നു, ഞാൻ സുഖത്തെ അറിയുന്നു, ഞാൻ സുഖിയായിരിക്കുന്നു. ഇതിനോടെല്ലാം ചേർന്ന് ഈ ഞാൻ എന്നുള്ളതിനെ ബന്ധിപ്പിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വിഷയി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഞാൻ എന്ന് ആ സ്ഫുരണത്തെ, ബോധത്തിന്റെ സ്ഫുരണത്തെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ ബോധത്തിന്റെ സ്ഫുരണം, ഇത് ജീവന്റെ പ്രകടഭാവമാണ്. ജീവന്റെ പ്രകടഭാവം എന്ന് പറയുന്നത് ജീവനെ നമ്മൾ അറിയുന്നത് ഈ സ്ഫുരണത്തിലൂടെയാണ്. ഈ സ്ഫുരണം നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവമുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ജീവനുള്ള ഒന്നാണ്. നമ്മൾ ഈ പുസ്തകത്തെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു എന്താണ്, ഇത് ജഡമാണ്, കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു സ്ഫുരണമില്ലെന്നാണ്. ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നമ്മൾ ധരിക്കുന്നത് എന്താണ്, എന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നുള്ള സ്ഫുരണം എന്നിലും നിന്നിലും ഇരിക്കുന്നത് പോലെ ഈ പുസ്തകത്തിലോ ഈ വാച്ചിലോ ഇല്ല. അതുകൊണ്ട് ഇത് ജഡമാണ്. മരിച്ച മൃതശരീരത്തിൽ നോക്കിയിട്ട് നമ്മൾ പറയും ഇത് ജഡമാണ്. എന്താണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ഈ ഞാൻ എന്ന് പറയുന്ന സ്ഫുരണം അവിടെ ഇല്ല, എന്നുവെച്ചാൽ ജീവനില്ല, എന്നുവെച്ചാൽ വിഷയില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് വിഷയങ്ങളും ഇല്ല, ഇതിന് വിഷയങ്ങളില്ല, പുസ്തകത്തിന് വിഷയങ്ങളില്ല, വാച്ചിന് വിഷയങ്ങളില്ല, എനിക്കും നിനക്കും വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ രണ്ടുപേരിലും ഈ ബോധസ്ഫുരണമുണ്ട്. അത് ജീവന്റെ പ്രകടമായ ഭാവമാണ്. ചൈതന്യം ഞാൻ എന്നുള്ള ബോധത്തിലൂടെ സ്ഫുരിക്കുമ്പോൾ നമ്മൾ ആ ചൈതന്യത്തിന് ജീവൻ എന്ന് പേരിട്ട് വിളിക്കും. അങ്ങനെ ഒരു സ്ഫുരണമില്ലാത്ത ചൈതന്യത്തെ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, അതിനെ നമുക്ക് ശുദ്ധ ചൈതന്യം എന്ന് വിളിക്കാം. ശുദ്ധ ചൈതന്യം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും എന്താണ്, ബ്രഹ്മം എന്ന് പറയും. ഇതാണല്ലോ നമ്മുടെ ചർച്ച, ജീവനും ബ്രഹ്മവും എന്ന് പറയും. അതിനെ തന്നെ നമുക്ക് ഈശ്വരൻ എന്ന് പറയാം, അതായത് ഞാൻ എന്നുള്ള, അതിനെയുള്ള നമ്മൾ അഹംഭാവം എന്ന് പറയുന്നത്. ആ അഹം എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുന്ന ശുദ്ധമായ ചൈതന്യം, അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നു, ശുദ്ധ ചൈതന്യം എന്ന് പറയുന്നു. അവിടെ താദാത്മ്യമില്ല, ഇവിടെ പറയുന്നു അവിടെ വിഷയത്വമില്ല, അത് വിഷയമല്ല, അവിടെ വിഷയങ്ങളില്ല, അതിനെ പരിപൂർണ സച്ചിദാനന്ദം, ആനന്ദ സ്വരൂപം എന്ന് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മളിൽ ഒരു താദാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ആ ഉണർവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഉണർന്നു വരാതിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ആ ഗാഠനിദ്രയിൽ നിന്ന് നമ്മൾ ഉണർവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്നുള്ള ബോധം സ്ഫുരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ വന്നു ഇത്, ഇത് എന്ന് നമ്മൾ ഉടൻ നമ്മുടെ ഉള്ള് അറിയുന്നു. ഏതിനെ? ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, ആശ്രമം, പരിസരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോരാജ്യങ്ങൾ എല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന ബോധത്തോട് ബന്ധപ്പെടുന്നു. അപ്പോൾ ഞാൻ ഇവിടെ, ഇതെന്റെ ശരീരം, ഞാൻ ആശ്രമത്തിൽ, ഈ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു. അധ്യാസം ആരംഭിക്കുന്നു, വീണ്ടും സുഷുപ്തി വരെ ഇത് തുടരുന്നു. സ്വപ്നത്തിനും ജാഗ്രതത്തിനും മാറി മാറി ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിഷയി വിഷയിഭാവങ്ങളുണ്ടാകുന്നു. ആ ശുദ്ധമായ അവസ്ഥയിൽ അവിടെ വിഷയിഭാവങ്ങളില്ല, അധ്യാസത്തിലുള്ള വിഷയും വിഷവും വിഷയവും. ഈ ഞാനെന്നുള്ള സ്ഫുരണം, ഈ ബോധം, ഇതെന്താണ് വാസ്തവത്തിൽ? ഞാൻ പറഞ്ഞു അറിവിൽ നിന്നുള്ള ആദ്യ സ്ഫുരണമാണെന്ന് പറഞ്ഞു. ഇതിനെ ഒന്ന് വ്യവച്ഛേദിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ശുദ്ധമായിരിക്കുന്ന, പരിപൂർണമായിരിക്കുന്ന ഈ അറിവിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനെന്നുള്ള ഒരു സ്ഫുരണം എങ്ങനെ നിലനിൽക്കുന്നു? അതിന്റെ സ്വരൂപം എന്ത്? അതിന് പറയുന്ന സമാധാനം സ്ഥൂലദൃഷ്ടിയാണ് ഒരു സമാധാനം. നമ്മൾ ഉറക്കത്തിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ, ഉണർവിലേക്ക് വരുമ്പോൾ ഈ തരത്തിലൊരു സ്ഫുരണം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ അവിടെ മുൻകൂട്ടി തന്നെ തയ്യാറായിരുന്നു എന്നാണ്. അതായത് കേവലമായ ശുദ്ധമായ ചിത്ത് ജഡവുമായി സൂക്ഷ്മമായി കലരുന്നു, അതാണ് അഹംസ്ഫുരണം എന്ന് പറഞ്ഞാൽ ഈ അഹംസ്ഫുരണം ഞാനെന്ന ആ ബോധം ശുദ്ധമായ ചിത്തല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്. അതിൽ തന്നെ എന്ത് വരുന്നു, ചിത്തിന്റെയും ജഡത്തിന്റെയും ഒരു കലറൽ, ഒരു താതാത്മ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. സൂക്ഷ്മമായ ജഡം, നമ്മുടെ സ്ഥൂലമായ ബുദ്ധിക്ക് വിഷയമാകാത്ത സൂക്ഷ്മമായ ജഡം, അതിനെയാണ് നമ്മൾ പറയുന്നത് മനസ്സ്, അന്ധക്കരണം അല്ലെങ്കിൽ അന്ധക്കരണ വൃത്തികൾ എന്ന് പറയുന്ന ആ ജഡം, ആ ജഡവസ്തു ചൈതന്യത്തോടുകൂടി അതിസൂക്ഷ്മമായ രീതിയിൽ ചേരുന്നു, താതാത്മ്യപ്പെടുന്നു. ആ താതാത്മ്യത്തിന്റെ പ്രകടഭാവമാണ് നമ്മൾ അഹം എന്ന് വ്യക്തമായി അറിയുന്നത്. ആ താതാത്മ്യം നമ്മുടെ അറിവ് സ്ഫുരിക്കുന്നതിനും എവിടെയോ ഒരു അവ്യക്തതയിൽ വെച്ച്, സുഷുപ്തിയുടെ അവ്യക്തതയിൽ വെച്ച് അത് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥൂലമായ ബുദ്ധിക്ക് പിന്നിലേക്ക് പോയി അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണരുന്ന നിമിഷത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഉറക്കത്തിലേക്ക് പോകുന്ന നിമിഷത്തെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരുന്നതായിട്ടാണ് ഉണർവിനെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഒരു വ്യക്തതയിൽ നിന്ന് ഏതൊരു അവ്യക്തതയിലേക്ക് പോകുന്നതായിട്ടാണ് ഉറക്കത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഇവിടെ അതിസൂക്ഷ്മത്തിൽ നിന്നും ചിജടങ്ങളുടെ താതാത്മ്യം സ്ഥൂലമായി സ്ഥൂലമായി സ്ഥൂലമായി വരുന്ന ഏതോ ഒരു ദിശയിൽ നമ്മളതിനെ തിരിച്ചറിയുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു അഹം ഞാൻ, ഇതാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഈ താതാത്മ്യം നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ അത് ശരിയാണ്, നമുക്ക് സംശയിക്കാൻ വഴിയൊന്നുമില്ല. ശാസ്ത്രാഭ്യാസം എന്ന് പറയും, ശാസ്ത്രാഭ്യാസം ആത്മാഭ്യാസമാണെന്ന് പറയും. ആത്മാഭ്യാസം വിദുർബുധാഹ, ബുദ്ധന്മാർ ഇതിന് ആത്മാഭ്യാസം എന്ന് പറയുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അഭ്യാസം എന്ന് പറയും. ഈ അഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നൊരു അഭ്യാസമാണ്. ഒരു കാല് തറയിൽ തൊട്ടുകൊണ്ട് ബാക്കി കൈയും കാലും എല്ലാം ആകാശത്തിലേക്ക് വീശിയുള്ള അഭ്യാസങ്ങൾ, അതുപോലെയുള്ളൊരു അഭ്യാസമാണ് ഈ ശാസ്ത്രാഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ മറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന പോലെയല്ല, വിഷയങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അന്യമാണ്. കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ഒന്നേയധികം ഒന്ന് രണ്ട്, അത് ഞാൻ അന്യമായ, എന്നിൽ നിന്ന് അന്യമായൊരു വിഷയത്തെ പഠിക്കുന്നു. ശാസ്ത്രാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ആത്മാഭ്യാസമാകുന്നത് എങ്ങനെ, ഇതൊരു അഭ്യാസമാണ്. ഈ അഭ്യാസത്തിൽ, ഈ പരിശീലനത്തിൽ വിഷയമെന്ന് പറയുന്നത് താൻ തന്നെ. അതുകൊണ്ട് പറയും ശാസ്ത്രാഭ്യാസം അന്തർമുഖമായി വേണം ശീലിക്കേണ്ടത്, ബഹിർമുഖമായല്ല. സയൻസും കണക്കും പഠിക്കുന്ന പോലെയല്ല, സയൻസും കണക്കും പഠിക്കുന്നത് പോലെ പഠിക്കുമ്പോൾ ആ പഠനം ബഹിർമുഖമാകും. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രവിക്കുന്നത്, മനനം ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് നമ്മിൽ നിന്നും വിട്ട ഏതൊരു വസ്തുവിനെയാണ് എന്നുള്ള ധാരണയിലായിരിക്കും നമ്മുടെ അഭ്യാസം പോകുന്നത്. കൊച്ചുകുട്ടികൾ എഞ്ചുകൂടി പഠിക്കുന്ന പോലെ, ഒരു രണ്ട് രണ്ട്, ഈ രണ്ട് നാല്, മൂ രണ്ടാറ് എന്ന് പഠിക്കുന്ന പോലെ, ആ പഠിക്കുന്ന വിഷയമൊന്നും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പഠിക്കുന്നത് എന്നെ തന്നെ. നമ്മുടെ പഠനം എന്നിൽ നിന്ന് മാറി ഗ്രന്ഥത്തിലേക്ക് പോയി, ഗ്രന്ഥാക്ഷരങ്ങളിൽ, വരികളിൽ, പുസ്തകത്തിന്റെ താളുകളിൽ, അതിലുള്ള വിസർഗങ്ങളിൽ, എന്തിന് അതിന്റെ പുഴുക്കൂത്തിൽ വരെ മനസ്സ് വ്യാപരിക്കുമ്പോൾ അത് ബഹിർമുഖമായ പഠനമായി. നമ്മുടെ പഠനം ബഹിർമുഖമാകുന്ന നമ്മൾ അറിയത്തില്ല. നമ്മുടെ പഠനം അന്തർമുഖമാകുന്നത് എങ്ങനെ, നമ്മൾ പഠിക്കുന്ന എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പഠിക്കുക എന്ന് പറയുന്നതിന് യോജിച്ച ഒരു ഭാഷയല്ല. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞേ പറ്റും. നമ്മളത് ശീലിച്ചു പോയതുകൊണ്ട് അറിയാതെ തന്നെ എന്റെ വായിൽ നിന്നും അത് തന്നെ വരും. നമ്മൾ ശ്രവിക്കുന്നത്, നമ്മൾ മനനം ചെയ്യുന്നത്, നമ്മൾ നിരുധ്യാസനം ചെയ്യുന്നത്, ധ്യാനിക്കുന്ന വസ്തു നമ്മൾ തന്നെ. ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്നത് നമ്മളെ തന്നെ. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് നമ്മൾ ഒരു ഉപകരണമായി നമ്മൾ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ഉപകരണമായി ഒരു ആചാര്യനെ

0: ശ്രുതിവാക്യങ്ങൾ ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിലേക്ക് വ്യാപരിച്ച് അറിവായി അല്ലെങ്കിൽ അറിവിനെ അവിടെ സ്ഫുരിപ്പിച്ച് ആ അറിവ് വീണ്ടും ശബ്ദരൂപത്തിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് നിന്ന് നിർഗളിച്ച് നമ്മുടെ ശ്രവണകൂടങ്ങളിൽ വീണ്ടും വന്ന് നമ്മുടെ ഉള്ളിൽ വീണ്ടും അത് അറിവായി രൂപപ്പെടുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ശ്രവണം എന്ന് പറയുന്നത്. ശ്രവിക്കുന്ന ശ്രുതിയെ അങ്ങനെയുള്ള ഒരു ശ്രവണം അന്തർമുഖമായി ആത്മനിഷ്ഠമായി നടത്തണമെന്നാണ് പറയുന്നത്. ബഹിർമുഖമായി ഗ്രന്ഥനിഷ്ഠമായി അല്ല അത് നടത്തേണ്ടത്. അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ മനസ്സ് രണ്ടായി പകുത്ത് ഒരു ഭാഗം അന്തർമുഖമായി, എന്താണ് ഈ ആത്മാവ്? അനന്തമായ വിശാലമായ ഈ ചൈതന്യ വസ്തുവിൽ നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു ഭാഗം പറ്റി നിന്നുകൊണ്ട് അകമുഖമായി എന്ന് പറയും. അതിന്റെ ഒരു ഭാഗം നമ്മളെ ഈ ആത്മതത്വത്തെ ഈ ബോധിപ്പിക്കുന്ന ഈ പരമാത്മവസ്തുവിനെ ഈ ചൈതന്യത്തെ ബോധിപ്പിക്കുന്ന ശ്രുതിവാക്യങ്ങളിലേക്ക് ഉറപ്പിച്ച് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അതീതമായി, അല്ലെങ്കിൽ ഇതിലെല്ലാത്തിനും വ്യാപിച്ച്, അല്ലെങ്കിൽ ഇതിനെല്ലാം ആധാരമായി, അല്ലെങ്കിൽ ഇതെല്ലാമായി നിൽക്കുന്ന ആത്മവസ്തുവിൽ നിലയുറപ്പിച്ച് ആത്മനിഷ്ഠനായി ശ്രവണം മനനം നിരിധ്യാസനം ഒരേ സമയത്ത് അനുഷ്ഠിക്കണമെന്ന്. നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സ് അന്തർമുഖമായി നമ്മൾ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോൾ ആത്മാവിലേക്ക് ഉറയ്ക്കുന്നതിനനുസരിച്ച് ശ്രവണം മനനമായും മനനം നിരിധ്യാസനമായും മാറുന്നു. ആത്മാഭ്യാസം ശാസ്ത്രാഭ്യാസം ശാസ്ത്ര സമാധിയാണ്. മനസ്സ് അന്തർമുഖമായി ആത്മനിഷ്ഠമായി ആത്മസ്ഥനായി അത് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ, അല്ല ബഹിർമുഖമായി പുസ്തകത്താളുകളിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മവസ്തുവിനെ തന്നെ നിന്ന് അന്യമാക്കി ഒരു വിഷയമായി അതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്തർമുഖത നമുക്ക് സ്വാധീനമാകും. അതാണ് ശാസ്ത്രാഭ്യാസത്തെ ആത്മാഭ്യാസം എന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ശ്രീ

ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ ശ്രീ

0: ആപോ അജായന്ത അർച്ചതേ വൈ മേ കം അഭൂതി തദേവ അർക്കസ്യ അർക്കത്വം കം ഹവ അസ്മി ഭൂതി ഏതത് അർക്കസ്യ അർക്കത്വം മേദ നൈമിഹ കിഞ്ചന അഗ്രാസി. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അഗ്രേ കിഞ്ചന ന ആസി നൈവാസി, മുമ്പ് സൃഷ്ടിക്കു മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ശൂന്യമേവസ്യ. അതിനാണ് ഒന്നുമില്ലാത്ത ശൂന്യത, ഒന്നുമില്ലാതിരുന്നു കേവല ശൂന്യത. അതിനിലൂടെ ശൂന്യവാദികൾ പറയുന്നു. ഒന്നുമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ എന്താ എന്റെ കാര്യത്തെ പറഞ്ഞു? കാര്യം കാരണമ്പ നാസി. ഈ പ്രപഞ്ചത്തിലെ സർവ്വം എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ, ഒന്നുകിലത് കാര്യരൂപത്തിലായിരിക്കും അല്ലെങ്കിൽ കാരണരൂപത്തിലായിരിക്കും. ഒന്നുമില്ലാത്ത ശൂന്യതയിലൂടെ ശൂന്യവാദികൾ പറയുന്നു. അപ്പം അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു, ശരിയാണ്, കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ കാരണം ഉണ്ടായിരുന്നല്ലോ. മൃത്പിണ്ടാതി ദർശന അതിന് സമാനം പറഞ്ഞു. പാത്രമില്ല പക്ഷെ മണ്ണുണ്ടല്ലോ പറയുന്നത്, അത് ശരിയല്ല. എന്തുണ്ടോ ഉത്പത്തിക്കുന്നത് സർവ്വാനുകൂലം, ഒന്നും അനുഭവമില്ലാതാണ്. ഇല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു അനുഭവമില്ലാത്തതുകൊണ്ട്? ഏതെങ്കിലും ഒന്നിനെ അനുഭവമില്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അനുഭവമില്ലെങ്കിൽ ഇല്ല. അതാണ് പറഞ്ഞ അനുപലബ്ധിച്ചത് അഭാവം ഏതു സർവസ്ഥിത പ്രവൃത്തത്തെ എന്ന കാരണം കാര്യം ഉപലബ്ധിക്കുന്നു. അനുഭവിക്കാതിരിക്കുകയാണ് ഒരു വസ്തുവില്ല എന്ന് പറയുന്നതിന് കാരണമെങ്കിൽ. ഉത്പത്തി മുൻപോ ഒന്നിനെ അനുഭവിച്ചില്ല, ആരനുഭവിച്ചത്? അതുകൊണ്ട് അഭാവമാണ്. അതിന് സമാനം പറഞ്ഞത് ശരിയല്ല. ഇവിടെ പറഞ്ഞു മൃത്യുനൈവേദം ആവൃത മാസി എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു. മൃത്യുന ആവൃതം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആവരണം ചെയ്യാനൊന്നും ആവരണം ചെയ്യപ്പെടുന്നൊന്നും അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധശൂന്യം അത് ശരിയല്ല. ശ്രുതി എന്ന് പറയുന്നു മൃത്യുനൈവേദം ആവൃതം മാസി എന്നതിന് യുക്തിയുണ്ട്. എന്താണ് കാര്യസ്ഥി സദഹു ജായമാനസി കാരണേ സത്യ ഉത്പത്തി ദർശനം അന്താസദ്യാദർശനം. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യവസ്തുക്കൾ ഉണ്ടാകുന്നു കാണുന്നുണ്ട്. അവിടെ എന്താണ് കാരണം? ഉള്ളപ്പോഴേ ഉണ്ടാകുന്നു, മണ്ണുള്ളപ്പോഴേ മൺപാത്രം ഉണ്ടാകുന്നു. എന്താണ് ജഗതോഭി പ്രാഗുത്പത്തി കാരണ അസ്തിത്വം അനുമീയത ഇഷ്ടാതി കാരണ അസ്തിത്വം. ഇവിടെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനുള്ളിൽ കാണുന്നത്? അതുപോലെ പ്രപഞ്ചത്തെ ഒരു കാര്യമായെടുത്താൽ അതിനു മുമ്പ് കാരണ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. ഘടാതി കാരണ അസ്തിത്വം എങ്ങനെയാണോ ഇവിടെ പാത്രത്തിന് മണ്ണ് കാരണമായിരിക്കുന്നത്, അതുപോലെ ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഇത് ഈ ചർച്ച വളരെ നീണ്ടുപോവുകയാണ്, വളരെ നീണ്ട ചർച്ചയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ എന്തിനു ഇത്രയും ഒരു നീണ്ട ചർച്ചയ്ക്ക് വിഷയമാകണം? കാരണം ഏതിനെയും പരിശോധിച്ച് സ്വീകരിക്കാവൂ, ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് പരിശോധിച്ച് സ്വീകരിക്കാവൂ എന്നുള്ളതുകൊണ്ടാണ്. കാരണം അന്നും ഇന്നും ഈ ശൂന്യവാദത്തിന് പിന്തുടർച്ചക്കാരുണ്ട്, അവകാശമുണ്ട്. ശൂന്യവാദത്തെ സ്വീകരിക്കുന്നതിന് ഒരു കാരണം ഇതാണ്, അത് എളുപ്പമാണ് സ്വീകരിക്കാൻ. എല്ലാം ശൂന്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ആയാസമില്ല, എല്ലാ ശൂന്യതയിൽ നിന്നുണ്ടായി ശൂന്യതയിൽ പോകുന്നു, സർവവും ശൂന്യമാണ്. പിന്നെ ചിന്തയുടെ പ്രസക്തിയില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ശൂന്യമില്ല, പിന്നെന്ത് ചിന്തിക്കാനോ എന്ന് പറഞ്ഞ് ചിന്തയെ ശൂന്യമാക്കുന്ന ഒന്നാണ് ഈ ശൂന്യവാദം. ചിന്തയെ ബുദ്ധിയൊക്കെ ശൂന്യമാക്കുന്ന ഒന്നാണ്, പിന്നെ ചിന്തിക്കാനൊക്കത്തില്ല. അതിനോട് ഭാഷകാരെ യോജിക്കുന്നില്ല. ബുദ്ധിയെ ശൂന്യമാക്കുന്ന ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ഉപയോഗമില്ലാത്തതായി പോകും. ബുദ്ധിക്കൊരു ഉപയോഗം വേണമല്ലോ, അപ്പോൾ അത് ചിന്തിക്കാനാണ്. അപ്പോൾ അത് ചിന്തിച്ചു പോകണം. അപ്പോൾ ശൂന്യവാദത്തെ ചിന്തിക്കാത്തവർക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ചിന്തിച്ചാൽ പിന്നെ ശൂന്യവാദത്തിന് നിൽപ്പില്ല, കാരണം ചിന്ത ശൂന്യമല്ലല്ലോ. അതുകൊണ്ട് അന്ധമായി ഒന്നിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് സാധ്യമല്ല. എന്തിനേയും വിശകലനം ചെയ്ത് ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒന്നിനെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. സർവത്തെയും ശൂന്യമാക്കുന്ന ശൂന്യമാദത്തെ ഇവിടെ
1: നിഷേധിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരിക്കണം, അതിന്റെ തുടർച്ചയാണ് അതാണ് ഇവിടെ പറയുന്ന യുക്തി. ഇതുപോലെയായിരിക്കും അവിടെ, ഇവിടെ ശൂന്യത്തിൽ നിന്നും ഉണ്ടാകുന്നത്, ഞങ്ങൾ പ്രപഞ്ചവും ശൂന്യത്തിൽ നിന്നും ഉണ്ടായതല്ല. ഘടാധികാരണസ്യ പ്യസത്വമേവ അനുപമൃതി മൃത്യുണ്ടാധികം ഘടാദ്യ അനുപത്തെഴുതി ചേർക്കുന്ന മൃതാദേഹ കാരണത്വ. ശൂന്യവാദി അങ്ങനെ വിടുന്ന ആടല്ല, സർവകാര്യങ്ങളും ഒരു നാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നു. അതാ പറയുന്നു, മണ്ണെടുത്ത് പാത്രം ഉണ്ടാകുമ്പോൾ ആ പാത്രം രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പിൽ ആ മണ്ണിനൊരു നാശമുണ്ട്. ഏത് രൂപത്തിലാണോ വരുന്ന ആ നാശം, ആ രൂപത്തിന് നാശം വരുന്നു. മണ്ണിനെടുത്ത് ഉരുളയാക്കിയെങ്കിൽ ആ ഉരുള നശിച്ചു പോകുന്നു. ഒരു നിയമം പറയും, കാര്യ നിയത പൂർവവർത്തി കാരണം. നിയമം അനുസരിച്ച് കാര്യത്തിന്റെ തൊട്ടു മുമ്പിലുള്ളതിനെ കാരണം എന്ന് പറയുമ്പോൾ കാരണം അങ്ങനെ ആയിരിക്കും. അപ്പോൾ കാര്യത്തിന്റെ തൊട്ടു മുമ്പിൽ എന്താണ്? ഒരു ശൂന്യത. മണ്ണുരുള നശിച്ചു, പുതിയൊരുന്നു അവിടെ പ്രത്യക്ഷമായി, സർവത്ര അതാ കാണുന്നു. അതുകൊണ്ട് ശൂന്യത്തിൽ നിന്നാണെന്ന് പറഞ്ഞാലോ? ഒന്നാ അതല്ല, അവിടെ എന്താണോ മുമ്പുണ്ടായിരുന്നത് അത് തന്നെ പാത്രത്തിനുള്ളത്. മണ്ണാണോ മുമ്പുണ്ടായിരുന്നത് അതാണ് പാത്രത്തിനുള്ളത്. മണ്ണ് നശിച്ചത്, പിന്നെ എന്താ അവിടെ നശിച്ചത്? ആ ഒരു ആകൃതിയാണ് നശിച്ചത്. അതിനോട് പറയുന്നത് സുവർണാദേഹി തത്ര കാരണം ഘടരിച്ചതാദേഹി എന്ന പിണ്ടാദ്യാകാര വിശേഷം. എന്തിനാ കാരണം എന്ന് പറയുന്നു? ഉരുളയാണോ അല്ലെങ്കിൽ ഒരു സ്വർണ കഷണം? അതിന്റെ ആകൃതി, അത് നീണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്നു, ഇതാണോ അതിന് കാരണമായതല്ല? അത് കാരണമല്ല, ആ വസ്തുവാണ് അവിടെ കാരണമായിരിക്കുന്നത്. സ്വർണം അല്ലെങ്കിൽ മണ്ണ്, അതിനാണ് നമ്മൾ കാരണം എന്ന് പറയുന്നത്, അല്ല അതിന്റെ ആകൃതിയല്ല. ഈ പ്രപഞ്ചത്തിനും അങ്ങനെയാണ്, കാരണമായിരിക്കുന്നത് ആ കാരണം തന്നെ കാര്യമായിരിക്കുന്നു, ഏതോ അത് തന്നെ കാര്യമായിരിക്കുന്നു. അതിൽ വരുന്ന ആകൃതികൾ അത് കാരണത്തിലൊന്നായിരിക്കും, കാര്യത്തിലൊന്നായിരിക്കും, വ്യത്യാസം വരാം. ഇവിടെ മണ്ണ് ഉരുള ഉരുണ്ട ആകൃതിയായിരുന്നു, പാത്രത്തിൽ വന്ന് വേറെ ആകൃതിയായി. സ്വർണം പരന്നിരുന്നു, ആഭരണമായപ്പോൾ അത് പല ആകൃതികളായി. പ്രപഞ്ചത്തിന്റെ കാരണം അതിന്റെ അനുവൃത്തി പ്രപഞ്ചത്തിലുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് എളുപ്പം എന്താണത്? സത്തായിരുന്നു കാര്യമായ പ്രപഞ്ചത്തിലും ആ സത്ത് അനുവർത്തിക്കുന്നു. പിന്നെ ഇവിടെ കാണുന്ന രൂപങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു, സത്തിന് മാറ്റമില്ല. അതുകൊണ്ട് പ്രപഞ്ചം സത് കാരണത്തോടുകൂടിയതാണ്, ശൂന്യമല്ല. ഇനി ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ പറയും സർവത്ര അനാശ്വാസം, സർവത്ര നമുക്ക് ശൂന്യം അനുഭവം എന്ന് മാത്രമല്ല, അനുഭവിക്കുന്നവന് ശൂന്യമായി. കാരണം സർവ്വ ശൂന്യത്തിൽ നിന്നല്ലേ കാരണം കാര്യത്തെ അനുവർത്തിക്കണ്ടേ? അനുഭവം ശൂന്യമായി. സർവത്ര ശൂന്യത്തിൽ എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നവന്റെ അനുഭവം, അനുഭവ വിഷയം ഈ ത്രിപുടിയെ കാണത്തില്ല, വ്യവഹാരമില്ല. പിന്നെ വ്യവഹാരമില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, കാരണം ശൂന്യം സർവത്ര അനുവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അതല്ല, സത്താണ് ഇവിടെ കാരണം. ആ സത്ത് സർവത്ര അനുഭവപ്പെടുന്നു. അതിൽ നാനാ ആകാരങ്ങളുണ്ട്, ആകാര സത്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ആകാരങ്ങൾ മാറുന്നു, നിരുണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു. ശബ്ദസ്പർശ രൂപരസ ഗന്ധത്തിൽ ആകാരങ്ങൾക്ക് മാറ്റം വരുന്നു. അത് മാറുന്നതുകൊണ്ട്, ഒന്ന് മാറി വേറൊന്നിനെ പ്രാപിക്കുന്നതുകൊണ്ട്, അതിന് സ്ഥായിയായ ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ട് അതിനെ പറയുന്നു മിഥ്യ. അതും ഇല്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല, എത്ര പറഞ്ഞാലും പിടികിട്ടാത്തൊരു കാര്യമാണ്. അതല്ല വീണ്ടും പറയുന്നു, അതുകൊണ്ട് ആകാരം അല്ല സത്യം. സുവർണാതിഹിതത്ര കാരണം ഘടരിച്ചാകാര വിശേഷ തദഭാവി ഭവാൻ എന്ന് പറയുന്നു. അതില്ലെങ്കിലുമുണ്ട്, ആ ഉരുണ്ട ആകൃതി ഇല്ലെങ്കിലും പാത്രത്തിൽ മണ്ണുണ്ട്. അത് കലത്തിന്റെ ആകൃതിയിലോ ചട്ടിയുടെ ആകൃതിയിലോ കുടത്തിന്റെ ആകൃതിയിലോ ഏതാകൃതിയിലായാലും ശരി, ഇവിടെ മണ്ണുണ്ട്. അപ്പൊ ആകൃതി ഇല്ലെങ്കിലും മണ്ണ് സർവത്രയുണ്ട്. അല്ലെങ്കിൽ ആകൃതികൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വസ്തു അവിടെയുണ്ട്. അപ്പോൾ വസ്തു സത്യം. ഇവിടെ ശൂന്യത്തിൽ നിന്ന് പറയാൻ എന്താ ഉള്ളത്? ശൂന്യതയ്ക്ക് യാതൊരു അടിസ്ഥാനമുണ്ട്. അസത്യ വിപിണ്ടാകാര വിശേഷം നിസ്വർണാധികാരണ ദ്രവ്യം മാത്രാദേവഘടരുചകാദി കാര്യത്വത്തിൽ ദർശ്യത്തെ. അത് മാത്രമല്ല, ഇപ്പോ പ്രത്യേക ഒരു ആകാരത്തിൽ നിന്നുണ്ടായെന്ന് പറയാൻ മതിയോ? മണ്ണിനെ എടുത്ത് ഉരുട്ടി ഉരുളയാക്കിയതിന് ശേഷമേ അതിലൊന്ന് പാത്രം ഉണ്ടാക്കാവുന്നില്ല. അത് പരന്നിരുന്നാലും ഉണ്ടാകും, മറ്റേതെങ്കിലും ഒരു ഷേപ്പിൽ ഇരുന്നാലും അതിനൊന്നുണ്ടാകും. കാര്യം ഉണ്ടാകുന്നത്, കാര്യം എങ്ങനെയുള്ളതായാലും അത് മണ്ണിൽ നിന്നാണ്, അതിന്റെ ആകൃതിയിൽ നിന്നല്ല. അതുപോലെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചും. ഇവിടെ പ്രപഞ്ച കാരണമായ അസത്തിൽ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അസതിത്വം സുവർണാദി ദ്രവ്യേ ഘടരിച്ചാതിർ ഉന്നജായതീതി സുവർണാദി ദ്രവ്യമേവ കാരണം. തസ്മാ നപ്പിണ്ടാകാര വിശേഷോ ഘടരുചകാദി കാരണം. അതുകൊണ്ട് ആ പ്രത്യേക ഒരു ആകൃതിയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. നാമരൂപങ്ങളിൽ നിന്ന് നാമരൂപങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, മറിച്ച് വസ്തുവിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നാമരൂപങ്ങൾ, നാമം, മണ്ണ്, രൂപം, അതിൻ്റെ ആകൃതി, ഈ രണ്ട് നാമരൂപം, ഈ രണ്ടിൽ നിന്നും ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ നാമരൂപങ്ങൾക്ക് ആശ്രയമായി ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ ശബ്ദം പ്രയോഗിക്കുന്നത്, ഏതൊരു പദാർത്ഥത്തിലാണോ ആ രൂപങ്ങൾ കാണുന്നത്, ആ വസ്തു, ആ വസ്തുവിൽ നിന്നാണ് കാര്യം പാത്രം ഉണ്ടായത്. അവിടെ ഒരു പ്രയാസമുള്ളത്, നമുക്ക് ആ വസ്തുവിൽ നിന്നും ആ ആകൃതിയെ മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം ആകൃതി മാറുന്നുണ്ട്, നമുക്കത് മാറ്റാൻ കഴിയത്തില്ല. പിണ്ഡം ഉരുണ്ടിരിക്കുന്ന മണ്ണ്, അതിൽ നിന്ന് ആകൃതിയെ മാറ്റിക്കളയാതെ നമുക്ക് സാധ്യമല്ല. പക്ഷെ അതിനെ വേറെ രൂപത്തിലാക്കാം. ആദ്യം ആകൃതിയെ പ്രാപിച്ചിരുന്ന വസ്തു അതേ വസ്തുവിനെ മറ്റൊരാകൃതിയെ പ്രാപിക്കുന്നു. അവിടെ വസ്തുവാണ് നാനാരൂപങ്ങളെ പ്രാപിക്കുന്നത്. പക്ഷെ ആ വസ്തുവിൽ നിന്ന് ആകൃതി എടുത്തു മാറ്റാതെ എത്ര സമർത്ഥനായ ശില്പിയായാലും സാധ്യമല്ല. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ശിലവും ശിലയും ശില്പവും. ശിലയിൽ നിന്ന് ശില്പത്തെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ ആകൃതിക്ക് യാതൊരു പ്രാധാന്യമില്ല. സൃഷ്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആ ശില്പത്തിന് കലാമൂല്യമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആ സൃഷ്ടി കാര്യകാരണ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു മൂല്യമില്ല. അത് സ്ഥായിയല്ല. സ്ഥായിയല്ല എന്ന് പറഞ്ഞാൽ അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. പക്ഷെ മൃത്ത് സത്യമാണ്, മൃത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ ആകാരമല്ല, വസ്തുവാണ് കാരണമായിരിക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ, ആ സുവർണാദി ദ്രവ്യങ്ങൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഘടരുചകാതിർ നജായത്, ഈ പാത്രങ്ങളൊന്നും ഈ രൂപത്തിൽ കാണത്തില്ല. ഇത് സുവർണാദി ദ്രവ്യമേവ കാരണം. അതുകൊണ്ട് ആ വസ്തുവിനെ എടുക്കുക, ആകൃതിയെ വിട്ടിട്ട് വസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന ആ ആകൃതിക്ക് കാരണമായിരിക്കുന്ന മാറാതിരിക്കുന്ന എന്തോ അതാണ് വസ്തു എന്ന് ചിന്തിക്കുക. ആകൃതി മാറുന്നു, പല പാത്രങ്ങൾക്ക് പല ഷേപ്പ്. ആ മാറ്റങ്ങളിലെല്ലാം മാറാതിരിക്കുന്ന വസ്തു മൃത്ത്. അതുപോലെ സത്ത്, സദൈവ സ്വാമി ദമഗ്രാസി, ആ സത്താണ് ഇവിടെ സർവത്ര അനുസ്യൂതമായിരിക്കുന്ന. ആ സത്താണ് നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധ സർവവും സത്തായി അനുഭവപ്പെടുന്നു. ഭാവവും അഭാവവും പോലും സത്തായി അനുഭവപ്പെടുന്നു. അഭാവം അസ്ഥി, നാസ്തി എന്ന് പറയുന്നിടത്ത് പോലും സത്തിന്റെ അനുഭവമാണ്. നാസ്തി അസ്തിത്വത്തെ പരിചയമില്ലാതെ നമുക്ക് നാസ്തി എന്ന് പറയാൻ കഴിയത്തില്ല. ഏതിനെ നിഷേധിക്കുന്ന അസ്തിത്വത്തെ? അപ്പൊ നിഷേധിക്കുന്ന ആദ്യം മുമ്പിൽ നിൽക്കുന്നു. ഇനി ശൂന്യവാദം പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കും, എന്താ ശൂന്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ നിന്ന് അശൂന്യം അസ്ഥി, അപ്പൊ അസ്തിത്വം വന്നു, പിന്നെ ഇവിടെ അശൂന്യം. അപ്പൊ നിങ്ങൾ എന്താ ശൂന്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം അസ്തിത്വത്തിലാണ്. കാരണം ശൂന്യം അസ്ഥി, ശൂന്യമുണ്ടെന്നാ പറയുന്നു. അപ്പോ അസ്തിത്വത്തിന് കൊടുക്കുന്ന മറ്റൊരു പേരാണ് ശൂന്യത. അവിടെ രണ്ടിനെയും വേർതിരിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഒരാൾ പറയുന്നു ഞാൻ ശൂന്യവാദിയാണ്, ഞാൻ ശൂന്യത്തെ അംഗീകരിക്കുന്നുള്ളൂ, സത്യം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശൂന്യത്തെ അംഗീകരിക്കുന്നു. ഉണ്ട്. ശൂന്യത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ നിലപാട് നാസ്തി എന്നും അസ്ഥി എന്നും ശൂന്യവസ്തി. അപ്പൊ അത് തന്നെയാണ് അസ്തിത്വവാദം എന്ന് പറയുന്നത്. ഇപ്പൊ ശൂന്യവാദം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് ചിന്തിക്കാതെ ആലോചിക്കാതെ പറയുന്നു, ബോധമില്ലാതെ പറയുന്നു, ശൂന്യമാണ്, എല്ലാം ശൂന്യത്തിലാണ്. ബുദ്ധൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. പല ആധുനിക ആചാര്യന്മാരും പറയുന്നുണ്ട് ശൂന്യമാണ്, ചിന്തിക്കാതെ പറയുന്നതാണ്. സർവം ഹി കാരണം കാര്യം ഉത്പാദയ പൂർവോത്പന്നസ്യ ആത്മകാര്യസ്യ തിരോധാനം കുറവത് കാര്യാന്തരം ഉത്പാദയതി. അപ്പോ നാശത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയുന്നത്, അത് ശൂന്യവാദികൾ പറയുന്ന ഒരു പ്രസാദ ഒരു മുഖ്യ ഉദാഹരണമാണ്. വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാവും. ശരി, വൃക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വിത്തുണ്ടോ? അവിടെ ഇല്ല. വിത്തിന് എന്താ സംഭവിച്ചു? നശിച്ചു. അപ്പൊ അവർ ചോദിക്കും, ആ വൃക്ഷത്തിന് തൊട്ടു മുമ്പ് എന്താ സംഭവിച്ചു? വിത്തായിരുന്നോ അതോ വിത്തിന്റെ നാശമാണ്? വിത്തെന്ന് പറയാൻ കഴിയില്ല, കാരണം വിത്തുള്ളപ്പോ വൃക്ഷമില്ല. വൃക്ഷമില്ല, വൃക്ഷമുണ്ടോ? വിത്തുള്ള ഉണ്ടായിരുന്നപ്പോ വൃക്ഷമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ വൃക്ഷത്തിന്റെ തൊട്ടു മുമ്പിൽ വന്നത്? ആ വിത്തിന്റെ നാശം. നാശത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുപോലെ ആ ഉരുണ്ട ആകൃതി അത് നശിച്ചപ്പോഴാണ് പാത്രം വന്നത്. അതിന് നിഷേധിക്കുന്നത് ശരിയല്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? നൃത്തം എന്ന് പറയുന്ന ഒരേ ഒരു തത്വം അത് നാനാ രൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. അത് ഉരുണ്ടിരുന്നു. ആ ഉരുണ്ട ആകൃതിയാണ് അതിന്റെ കാര്യം. അത് മൃത് കാര്യം എന്ന് പറയും. മൃത്തിന് ഏത് രൂപത്തിലിരിക്കാൻ കഴിയും? അങ്ങനെ എല്ലാ രൂപത്തിലും ഇരിക്കുന്ന ആ മൃത്ത് വസ്തു, ആ ആകാരത്തെ രൂപത്തെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ അവസ്ഥ. ആകാരത്തെ വിട്ട് മൃത്തിനെ ചിന്തിക്കാൻ കഴിയത്തില്ല. ആ വസ്തുവാണ് കാരണം. പ്രപഞ്ചത്തിനും അങ്ങനെ തന്നെ ആ സത്ത്, അതാണ് കാരണം. പക്ഷെ സത്തിന്റെ ആകാരത്തെ വിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് സത്തിനെ സംബന്ധിച്ച് ഒരു പോരായ്മയാണ്. ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും, എന്തുണ്ടെന്നാ പറഞ്ഞത്? മേശയുണ്ട്, പുസ്തകമുണ്ട്. ഒരു വസ്തുവിനോട് ചേർന്നേ നമുക്കതിനെ കൂടി ചിന്തിക്കാൻ പറ്റും. അതുപോലെ മൃത്തിനെ സംബന്ധിച്ച് ഒരു ആകാരത്തോടുകൂടി ചേർന്നേ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ആ മൃത്തിന്റെ സ്ഥായിത്വം ആകാരത്തിനല്ല. അതുകൊണ്ട് ഒരു ആകാരത്തെ അതിന്റെ കാര്യമായിട്ടെടുക്കാം, മൃത് കാര്യമായിട്ടെടുക്കാം. ഓരോ ആകാരത്തെയും മൃത് കാര്യമായിട്ടെടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഉരുള, അതാ മൃത്തിന്റെ കാര്യമാണ്. കാരണം ആകൃതി. അതുകൊണ്ടാണ് ഇവിടെ അനന്യത്വം എന്ന് പറയുന്നത്, കാര്യകാരണങ്ങൾക്ക് അനന്യത്വം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യം മൃത്തിൽ നിന്ന് വേറെ ഉണ്ടോ? ഉരുള എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? മൃത്ത് ഇത്, ഇത് ഉരുള, അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും, വേർതിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാര്യത്തെ വേർതിരിക്കാൻ കഴിയുന്നില്ല. കാര്യം കാരണത്തിൽ നിന്ന് വേറെയല്ല, കാര്യം കാരണത്തോട് അനന്യമാണ്, വേറെയാണെന്ന് കരുതിയാൽ ആ തോന്നലിന് കൊടുക്കുന്ന പേരാണ് മിഥ്യ. പിന്നെ മിഥ്യ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. ആ സത്തിനെ തന്നെയാണ് പറയുന്നത്. ഈ ആകാരം എന്ന് പറയുന്നത് എന്താ? മണ്ണിന്റെ കാര്യം. മണ്ണല്ല വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ ആ മിഥ്യ എന്ന് പറയുന്നത് എന്താ? സത്യം തന്നെ, സത്ത് തന്നെ. എന്നാലും അതിനൊരു രൂപത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ല, പല പല രൂപത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, പൂർവോത്പന്നസ്യ ആത്മകാര്യസ്യ. മണ്ണ് ഒരു രൂപത്തിലിരുന്നു. കുലാലന്റെ പാത്രം ഉണ്ടാക്കുന്ന ആളുടെ കൈ കിട്ടിയപ്പോൾ അത് വേറെ രൂപത്തിലായി. അതിന് ആദ്യം ആ മണ്ണിനെ എടുത്ത് ഏത് രൂപത്തിലേക്ക് അയാൾ മാറ്റിയോ അതതിന്റെ കാര്യം, ആത്മകാര്യം, മണ്ണിന്റെ കാര്യം. ശരി, അയാൾ അവിടെ നിൽക്കുന്നില്ല, വീണ്ടും അതിൽ പണി തുടരുകയാണ്. തുടരുമ്പോൾ തിരോധാനം കുറവത്, ആ രൂപം മാറുന്നു, പിന്നെ വേറെ രൂപത്തെ വന്നു, പിന്നെ അത് മാറി വേറെ രൂപത്തെ വന്നു. ആ കുലാലന്റെ കരവിരുതിനനുസരിച്ച് മണ്ണിന്റെ നാനാരൂപങ്ങൾ മാറി മാറി മാറി വരുന്നു. ഓരോ രൂപങ്ങളെയും നശിപ്പിച്ചിട്ട് പുതിയ രൂപത്തിൽ പോയി, അതിൽ അവസാനം അതൊരു വലിയ കാലമായി മാറുന്നു. കുറവത് കാര്യാന്തരം ഉത്പാദയതി, പുതിയൊരു വസ്തു ഉണ്ടായി. ഇത്ര അവിടെ സംഭവിക്കുന്നുള്ളൂ. അതിന്റെ ആകൃതിക്ക് മാറ്റം സംഭവിക്കുന്നേ ഉള്ളു. അങ്ങനെ സംഭവിക്കണം എന്നാലേ ഇതുണ്ടാവത്തുള്ളൂ. ആ മണ്ണിൽ നിന്നു ആദ്യം കേവലം പൊടിയായിരുന്നു, അതിൽ വെള്ളമൊഴിച്ച് കുഴച്ച് പല രൂപങ്ങളാക്കി പല ഭാവങ്ങളാക്കി ആകൃതി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. മണ്ണ് മണ്ണായി തന്നെ ഇരിക്കുന്നു. ഇവിടെ എവിടെയാണ് നാശം എന്നാണ് ചോദിക്കുന്നത്. ഏത് നാശത്തിൽ നിന്നുണ്ടായെന്നാ പറയുന്നത്? എവിടെയാ നാശം സംഭവിച്ചത്? ശരി, മണ്ണ് നശിച്ചില്ല, ആകൃതി നശിച്ചെന്ന് പറഞ്ഞാലോ? മണ്ണ് നശിച്ചില്ല, അതിന്റെ ആകൃതി നശിച്ചു. ആ നാശം ആകൃതി നശിക്കുന്നില്ല, മണ്ണിനൊരിക്കലും ആകൃതി നശിക്കുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അങ്ങനെയാണെങ്കിൽ ആകൃതി ഇല്ലാത്ത മണ്ണിനും കാണിച്ചു തരുക. ഇതാ ഈ മണ്ണിലെ ആകൃതി നശിച്ചുപോയി, ഈ ആകൃതി നശിച്ചു, ഇപ്പൊ വേറെ ആകൃതിയായി, ഇതിന്റെ ഇടയ്ക്ക് ആകൃതി ഇല്ലാത്ത മണ്ണ് അങ്ങനെയുണ്ടോ? ഉരുണ്ടിരുന്ന ആകൃതി പോയിട്ട് പരന്നു, ശരി, ഉരുണ്ടത് പരന്നു, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ആകൃതി ഇല്ലായിരുന്നു. അങ്ങനൊരു സ്ഥലം കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് നാശത്തിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ആ മണ്ണ് ആകൃതി വിടുന്നില്ല, ഏതെല്ലാം രൂപത്തിലേക്ക് മാറിയാലും ശരി. ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്നും നശിച്ച് വേറുണ്ട് ഒന്നുണ്ടാകുന്നു എന്നുള്ളതല്ല. എന്തുകൊണ്ട്? അത് മണ്ണാണ്, ആകൃതി മണ്ണാണ്. അതുകൊണ്ടാണ് പറയുന്നത് സത്ത് നിത്യമാണ്. ഈ സത്ത് നാനാരൂപഭാവങ്ങളെ പ്രാപിക്കട്ടെ, അത് അവ്യാകൃതമായിരിക്കും, വ്യാകൃതമായിരിക്കും. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും അത് അവ്യാകൃതമായിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നത് വ്യാകൃതമായിരുന്നു. അത് അവ്യാകൃതമായിരുന്നാലും ശരി, വ്യാകൃതമായിരുന്നാലും ശരി, ഇതിന്റെ നാശമെന്ന് പറയുന്നൊന്നും സംഭവിക്കുന്നില്ല. സത്തിനൊരിക്കലും നാശം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ശൂന്യമെന്ന് പറയുന്ന ഒന്നില്ല. നാശമില്ലെങ്കിൽ ശൂന്യമില്ല. ഇന്നിങ്ങനെ ഞാൻ ശൂന്യവാദിയാണ് എന്നൊരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ സത്താവാദിയാണ്, ഞാൻ സത്തിനെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിലൂടെ പറയുന്നത് പരിസ്യ തിരോധാനം കുറവ്, നശിക്കുന്നു എന്നുകൂടെ പറയുന്നില്ല. ഭാഷകാരൻ വളരെ കരുതി കൂട്ടിയാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം അത് രണ്ട് രൂപത്തിലായിരുന്നു, അതിന് തിരോധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊന്നായിട്ട് മാറുന്നു, അതവിടെ ഇല്ല, മറ്റൊന്ന് മാറുന്നു. പരന്ന രൂപത്തിലായി, നീണ്ട രൂപത്തിലായി, രൂപങ്ങൾ മാറി മാറി വരുന്നു. ഒന്ന് കണ്ണിൽ നിന്നും മറയുമ്പോൾ ആ സ്ഥാനത്ത് വേറൊന്ന് വരുന്നു. ഇപ്പോഴും ഒന്ന് കണ്ണിന് മുമ്പിൽ കാണും, അത് അതിൻ്റെ സ്വഭാവമാണ്, അതിന് മാറ്റം സംഭവിക്കത്തില്ല. അതാണ് കഴിഞ്ഞ ദിവസം അനാദിരനന്തോയും, ഈ സൃഷ്ടി അനാദി അനന്തമാണ്. ഈ നാമരൂപങ്ങൾ സദാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അവ്യാകൃതമായിരിക്കും. ഈ രണ്ടവസ്ഥയേ ഉള്ളൂ, ഒന്നേ ഇത് വ്യാകൃതമായിരിക്കും അല്ലെങ്കിൽ അവ്യാകൃതമായിരിക്കും. ഒരു രൂപം മാറി വേറെ രൂപം മാറുന്നു, അല്ല ഇതില്ലാതാകുന്നുണ്ട്. ചെറു ചോദിക്കും പ്രപഞ്ചം നശിക്കുമോ എന്ന് ചോദിക്കും. നാശമെന്ന് പറയുന്നൊന്നില്ലല്ലോ. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന് ശൂന്യത വരുമോ എന്നാണ് ചോദിക്കുന്നത്. ശൂന്യത എന്ന് പറയുന്നൊന്നില്ലല്ലോ. അല്ല ഇതൊന്നും കാണാതിരിക്കുക, അതിനാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. അത് ശൂന്യതയല്ല, അത് പ്രപഞ്ചം മറ്റൊരു രൂപത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. വീണ്ടും അത് വ്യാകൃതമാകുന്നു, ജാഗ്രതയും സുഷുപ്തിയും പോലെ. ഈ വർഷമുള്ള പ്രപഞ്ചം നശിക്കുന്നത് 2012 നാശം സംഭവിക്കത്തില്ല. നാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശൂന്യത. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്ത്. ഇത് പ്രപഞ്ച സത്താണ്, അതുകൊണ്ട് പ്രപഞ്ചത്തിന് നാശമില്ല, ഇല്ലായ്മയില്ല പ്രപഞ്ചത്തിന്. ഇവിടെ പലതും നശിക്കുന്നുണ്ടല്ലോ, ഇന്നലെ കണ്ടവരെയൊന്നും ഇന്ന് കാണുന്നില്ല. രൂപാന്തരം പ്രാപിക്കുന്നുള്ളൂ, ഒരു രൂപത്തെ വിട്ട് വേറെ രൂപത്തെ പ്രാപിക്കുന്നു, അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ആത്മകാരിശ തിരോധാനം കുറവ്. ആദ്യം ഒരു രൂപം ഉണ്ടായി, അതിനെ മറച്ചിട്ട് കാര്യാന്തരം വേറൊരു കാര്യത്തെ ഉണ്ടാക്കുന്നു. ഇത്രയേ ഉള്ളൂ, പാത്രങ്ങളായാലും എന്തായാലും ശരി. ഏകസ്മിൻ കർണ ഏകോപത് അനേക കാര്യ വിരോധ. പക്ഷെ ഇവിടെ ഒന്നുണ്ട്, എന്താണ്? ഒരു കാരണത്തിൽ നിന്ന് ഒരേ സമയം പല കാര്യങ്ങളുണ്ടാകാൻ പറ്റത്തില്ല. അതെന്തോ സൃഷ്ടിയിൽ അങ്ങനെ ഒരു വിശേഷത കാണുന്നുണ്ട്. എന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ സൃഷ്ടാവ് ചെയ്തു വെച്ചതെന്നേ പറയാൻ പറ്റും. അത് ഈ കാണുന്നവൻ അത് ഇടപെടാൻ പറ്റത്തില്ല. സൃഷ്ടിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, കാണുന്നവനൊന്നും ഇനി കൈകടത്താൻ ഒക്കത്തില്ല. അത് സൃഷ്ടാവിന്റെ പൂർണമായ അധീനത്തിലാണ്. കാണുന്നവനെന്ന് വെച്ചാൽ ഇതിന്റെ ഭോക്താവ്, അതിൽ അവനധികമൊന്നും കൈകടത്താൻ ഒക്കത്തില്ല. കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ സംവിധായകൻ എല്ലാം ചെയ്തു വെച്ച് അതാണോ കണ്ടുകൊണ്ടിരിക്കുന്നു? കണ്ടുകൊണ്ടിരിക്കുന്നു കാണുന്നവന് അതിക്ക് ഒരു സംവിധാനം ചെയ്യാൻ ഒക്കത്തില്ല. പറ്റുമോ? സീരിയൽ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇതാ നേരത്തെ തന്നെ ആരോ സംവിധാനം ചെയ്തിരിക്കുകയാണ്, വേണമെങ്കിൽ കാണാതിരിക്കാം, കണ്ണടയ്ക്കാം. പക്ഷെ അതിലിടപെടാൻ ഒക്കത്തില്ല. അപ്പൊ സൃഷ്ടി പൂർണമായും ആ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിനും അധീനത്തിനുമാണ്. അത് ഈശാവാസ്യത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. ഒരു പുല്ലിനെ പോലും ചലിപ്പിക്കാൻ ഇന്ദ്രാദി അണിമാദി ഐശ്വര്യങ്ങളുള്ള ദേവന്മാർ കൂടി കഴിയുന്നില്ല. നെയ്ന യുദ്ധദശക കഴിഞ്ഞില്ല അവിടെ പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടിക്ക് അങ്ങനെ ചില വിശേഷതകളുണ്ട്. ഏകസ്മിൻ കാരണേ, ഒരു കാരണത്തിൽ. അത് എങ്ങനെയാ പറയുന്നത്? ഒരു പിടി മണ്ണെടുക്കുക, കുലാലിന്റെ കൈ കൊടുക്കുക, എന്നിട്ട് അയാളോട് പറയുന്നത് എനിക്ക് ഒരു പിടി മണ്ണിൽ നിന്ന് ഈ ഒരു പിടി മണ്ണ് ഉപയോഗിച്ച് ഒരു ചട്ടിയും ഒരു കലവും ഒരു കുടവും മൂന്നും ഉണ്ടാക്കി തരണം. മണ്ണിനെ വിഭജിക്കാൻ പാടില്ല. ഈ മൂന്ന് സാധനത്തിനും മണ്ണ് തുല്യ അളവിലുണ്ടായിരിക്കും വേണം, വിഷമിക്കും. വേണമെങ്കിൽ അതിനെ മൂന്നായി ഭാഗിച്ചിട്ട് മൂന്ന് സാധനം ഉണ്ടാക്കുക, അത് പാടില്ല. ആ ഒരു പിടി മണ്ണിൽ നിന്ന് മൂന്നും ഉണ്ടാകണം, ഒരേ സമയം ഉണ്ടാക്കി വേണം. ഒന്നിലും മണ്ണിന് കുറവ് വരാനും പാടില്ല. അതാണ് യുഗപത് അനേക കാര്യ സൃഷ്ടി എന്ന് പറയുന്നത്. അത് സാധിക്കത്തില്ല. അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ല കുലാലിന്. കുലാൽ വിചാരിച്ച ആ ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു പാത്രം ഉണ്ടാക്കാം. വീണ്ടും നിർബന്ധിക്കുകയാണെങ്കിൽ അയാൾ ആ പാത്രത്തിനെ ഉടച്ച് പൊട്ടിച്ച് അരച്ച് വീണ്ടും മണ്ണാക്കി അതിൽ നിന്ന് വേറെ പാത്രം ഉണ്ടാകും. പിന്നെ വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചാൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. പക്ഷെ യുഗപത് അനേക കാര്യം ഒരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് മണ്ണിനെ സംബന്ധിച്ച ഒരു കാര്യമേ ഉള്ളൂ, സത്തിനെ സംബന്ധിച്ച ഒരു കാര്യമേ ഉള്ളൂ, നാമരൂപം ഒറ്റ കാര്യം മാത്രം. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ല. സൃഷ്ടി എന്ന് പറയുന്നത് നാമരൂപമല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ നാമരൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നാമം പോയി വേറൊരു നാമം, ഒരു രൂപം പോയി വേറെ രൂപം. അതുപോലെ ആ മണ്ണുരുളയിൽ നിന്ന് ആദ്യം ഉരുണ്ടിരുന്നു, പിന്നെ പരന്നു വന്നു, പിന്നെ നീണ്ടു വന്നു. ഒരു സമയത്തൊന്ന് മാത്രം, രണ്ട് പറ്റത്തില്ല. ഇത് സൃഷ്ടിയിൽ മൊത്തമുള്ള ഒരു വിശേഷതയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സൃഷ്ടിയിലെവിടെയാ ശൂന്യത? അത് ഒരു സമയത്ത് ഒന്നായിരിക്കും, അടുത്ത ക്ഷണത്തിൽ മറ്റൊന്നാകാം, അതിന്റെ അടുത്ത ക്ഷണത്തിൽ മറ്റൊന്നാകാം. ഏതെങ്കിലും ഒന്നായിരുന്നേ പറ്റൂ, അത് ശൂന്യത സാധ്യമല്ല. അതുകൊണ്ട് ഒരാകൃതി നശിച്ച് വേറൊരു ആകൃതി ഉണ്ടായി, ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് ഒരു നാശം എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. ശൂന്യവാദത്തിന് നിൽക്കാൻ കഴിയത്തില്ല. നിജപൂർവ കാര്യ ഉപമർദ്ദി കാരണസ്യ സ്വപ്നോപമർദ്ദോ ഭവതി. ഇനി എവിടെയെങ്കിലും വെച്ച് മണ്ണിന്റെ ഒരു ആകൃതി ഉണ്ടായി, അതൊക്കെ നശിച്ചു, മറ്റൊരാകൃതിയിലേക്ക് വന്നു. നശിച്ചു എന്ന് വെച്ചാൽ അതിനൊരു മാറ്റം വന്നു. നാശം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, പക്ഷെ നമ്മളത് മാറ്റം എന്നുള്ള രീതിയിലെടുക്കണം. അങ്ങനെ വരുന്ന ഒരിടത്തും ഈ വസ്തു നശിക്കുന്നതായി കാണുന്നില്ല. ആ വസ്തു നശിച്ചിരുന്നെങ്കിൽ ശരി പറയാം, ശൂന്യത്തിൽ നിന്ന് വന്നു. ഇവിടെ ആദ്യം ചിന്തിച്ചത് ആകൃതിയും നശിക്കുന്നുണ്ടെന്നാണ്. ആകൃതിയും നശിക്കുന്നില്ല, ആകൃതി ഒന്ന് മാറി വേറെ. ആകൃതി നശിക്കുന്നില്ല എന്നുള്ള യുക്തി പറഞ്ഞു, ഒന്ന് ആകൃതി ഇല്ലാത്ത സമയമില്ല. വസ്തു നശിക്കുന്നുണ്ടോ? വസ്തുവിനും നാശമുണ്ട്. പാത്രം ഉടഞ്ഞു, മണ്ണ് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഉടഞ്ഞു കിടക്കുന്നത് മണ്ണാണ്, രൂപാന്തരം പ്രാപിക്കുന്നതേ ഉള്ളൂ. അത് ഏറ്റവും സൂക്ഷ്മമാക്കിയാലും ശരി, അത് സൂക്ഷ്മരൂപത്തെ നിലനിൽക്കും. മണ്ണിനെ വിഭജിച്ച് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പരമാണുക്കളാക്കിയാലും അത് പരമാണുവായി നിലനിൽക്കും. അതിനെ വിഭജിച്ച് അതിന് സൂക്ഷ്മമായ ഈ ഇതിന്റെ എണ്ണം മറ്റെന്തെങ്കിലും ഒരു രൂപാന്തരത്തിൽ നമുക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു ഊർജ രൂപത്തിലോ എന്തെങ്കിലും ഒരു തരത്തിലോ നിലനിൽക്കും. അപ്പോൾ കാര്യനാശത്തിൽ വസ്തുനാശം സംഭവിക്കുന്നില്ല. കാര്യനാശം കാര്യപരിണാമമാണ്. പിന്നെ വസ്തുനാശമെന്ന് നമ്മൾ കരുതും വസ്തുവിന്റെ പരിണാമമാണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചകാരണമായ സത്ത് സത്ത നാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയാത്തത്. സുഷുപ്തിയിൽ ഒന്നു പറയുന്നില്ല, അവ്യാകൃതമാണ്. അവിടെ പ്രപഞ്ചത്തിന്റെ ശൂന്യതയാണ് എന്ന് പറയും. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന്റെ ആകൃതി മാറി, അവ്യാകൃത ആകൃതിയിലേക്ക് മാറി.
2: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 spiritual channels from shaivam.org. Om Namah Shivaya.

ഭാരണം കൃഷ്ണമേകേണോപധാവേണം വർണ്ണപാതാൻ കൃഷ്ണേകൃതി വാരണമാണ്.

ീം ചതുഷ്പദീം അഷ്ടാപാദീം ഭുവനാനുപ്രഥന്താഗ്സ്വാഹ മരുതോജസ്യ ഹിക്ഷയേ പാഥാദിവോ വീമഹസഃ സസുഗോപാതാമോജനഃ മഹീദ്യോഃ പൃഥിവീ ചാനയിമൈ യജ്ഞം മീമിക്ഷതാം പിപ്രുതാന്നോ ഭരീമഭിഃ ആജിഘ്രകലശം മഹ്യാത്വാ വിശന് വൃന്ദാവഹ പുനാരൂർജാ നിവർത്തസ്വസാനഃ സഹസ്രം ധുക്ഷ്വോരുധാ ആരാപയസ്വതി പുനർമാവീശതാദ്രയിഃ ഹവ്യേകാം ഇലേരന്തേ ചന്ദ്രേ ജ്യോതേദീതേ സരസ്വതി മഹി വിശ്രുതി ഏതാതേ അഗ്നേന മാനി ദേവേഷു മാ സുകൃതം ബ്രൂതാത് ഇഹരതിരിഹ രാമധ്വമിഹ ധൃതിരിഹ സ്വധൃതി സ്വാഹ ഉപസൃജന് ധരുണം മാത്രേ ധരുണോ മാതരന്ധയൻ രാജസ്പോഷാ മസ്മാസു ദീധരത് സ്വാഹ അഗന്മജ്യോതിരമൃത അഭൂമദിവം പൃഥിവ്യാ അധ്യാരുഹാമ അവീദാമദേവാന് സ്വർജ്യോതിഃ യുവന്തമിന്ദ്രാപർവതാ പുരോജുധായോ നഃ പൃഥന്യാദപതന്തമിദ്ധാതം വജ്രേ നതന്തമിദ്ധാതം ദൂരേ ചത്തായച്ഛന് സദ്ഗഹാനയ്യതി നക്ഷതസ്മാകജ്ഞ ശത്രൂന് പരിശൂര വിശ്വതോ ധർമാദർശീഷ്ട വിശ്വതാഃ ഭൂർഭുവസ്വഃ സുപ്രജാഃ പ്രജയാ ഭൂയാസം സുവീരോ വീരൈഃ സുപോഷഃ പോഷൈഃ പരമേ

0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: യാത്രകാരി മൂന്നാവസ്ഥകളിൽ ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയില്ല. ഈ ബാല്യകുമാരേവന അർത്ഥഖ്യാതി നിശാംശേഷങ്ങളിൽ ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയൊന്നുമില്ല. അതുപോലെ തന്നെ അനേക ശരീരങ്ങളൊന്നും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ ശരീരങ്ങളില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും തന്നിലാണ് പ്രകടമായിരിക്കുന്നതും പ്രകാശിക്കുന്നതെന്നും ഈ അവയാൽ താൻ മറയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഈ ബോധിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ നിശ്ചയവും വിസ്മരിച്ചിട്ട് ഇല്ലാത്തവയും ജഡങ്ങളുമായിരിക്കുന്ന വസ്തുക്കൾ സത്യമാണെന്ന് ബോധിച്ച് ആ വസ്തുക്കളെ അനുഭവിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അനുഭവിച്ചു. ഈ വ്യക്തതയാണ് ഒരാള് നിത്യ നിരന്തരമാകുമെന്ന ബുദ്ധിയാണ് അജ്ഞനായും ബദ്ധനായും നിലനിർത്തുന്നത്. ഇതെന്ന് സുഖത്തെ അറിയാനുള്ളതായ ഈ വിചാരം ആത്മവിചാരത്തിന്റെ പരാക്കുകളെയും പ്രത്യേകതകളെയും മറന്ന് ആ പ്രത്യേകയിലാണ് പരാക്ക് നിൽക്കുന്നത്. പ്രത്യേകാശ്രയത്തോട് കൂടാതെ കൊണ്ട് ഒരു പരാഗവും ഉണ്ടായിട്ടില്ല എന്ന് ബോധിച്ച് പ്രത്യേകിനെ അറിഞ്ഞു ഉണരലാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനം എപ്പോഴും ഉണ്ടാകുന്നു സംസാരത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന വിരടി സംഭവിക്കുന്നു. ഹരിയോ ശിഷ്യാചാര്യകയാതീവിധോത്മാത്മനോ മായാവലി പ്രാണിത തസ്മൈ ശ്രീഗുരുമുഖീയനോദം ശ്രീകൃഷ്ണ. ആദ്യം അവർക്ക് ഇവരെ പറഞ്ഞു നോക്കാം. ജീവന്റെ മായ അനുഭവത്തെ കുറിച്ചാണ് മായയിൽ കൊണ്ടാണ് വിരുദ്ധങ്ങളായിട്ടുള്ള ഈ അനുഭവം ഇവക്കെ തന്നെ സത്യമാണ് അല്ല. അപ്പൊ പിന്നെ ആരാ അനുഭവിക്കുന്നത്? ഞാൻ ജീവനാണെന്നുള്ളതായ ബോധമുണ്ടല്ലോ, അതുകൊണ്ട് ആ ഈ അഭിമാനത്തിനും താൻ തന്നെയാണ് അനുഭവിക്കുന്നത്. ആത്മാവിന്റെ അനുഭവം ഉണ്ടോ ചോദിച്ചാൽ എന്ത് ചെയ്യാം? അപ്പൊ അനുഭവമുള്ള ആളൊക്കെ ഇവിടെ കത്തയുണ്ടോ? കത്തയില്ല, ആത്മാവ് തന്നെയാണ് കത്ത. ഇപ്പൊ ദുശ്ശാസന്റെ ദിവസം പറ്റി ദുശ്ശാസനായിരിക്കും ഭീമത്തെ അനുഭവം. ദുശ്ശാസനും ഭീമത്തേനും രണ്ടാൾക്കും കത്തയില്ല, കാരണം അത് നാരായണ ഗോപാലിനും വേഷം കെട്ടിയതാണ്. പക്ഷേ നാരായണ ഗോപാലിനുമാണ് കത്തയുള്ളത്, വിശ്വാസത്തിനും ഭീമസേനും തത്തയില്ല. എങ്കിലും അടി കിട്ടുന്ന സമയത്ത് പിന്നെ വിശ്വാസത്തിന്റെ വേദനയുണ്ട്, അതിന് വിളിക്കുന്നു. അനുഭവം വരുമ്പോ വിശ്വാസം ഇല്ലാത്തതല്ലേ, ഇല്ലാത്തതാണെങ്കിലും ഉള്ളതമ്പിലാണ് ആ ഇല്ലാത്തത് നിൽക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് കാരണത്താൽ ഉള്ളതിന് അല്ല ഇല്ലാത്തതിന് ഉള്ളതിന്റെ പ്രതിഭാസം ഇതാണ് വിവർത്തം എന്നാണ് പറഞ്ഞത്. ആ വിവർത്ത സ്വരൂപേണയാണ് ഈ ഇവർക്ക് സത്യമെന്ന പോലെ നിൽക്കുന്നത് വരാൻ പറയാൻ കാര്യം. വിവർത്തം, പരിണാമം, വികാരം ഇങ്ങനെ മൂന്നാണ് ഒരു വസ്തു മറ്റൊന്നായി തീരുന്നതായിട്ട് പറയുന്നത്. അതില് ഈ പ്രപഞ്ചമായിട്ട് ആത്മതത്വം അല്ലെങ്കിൽ ആത്മസ്വരൂപം പ്രപഞ്ചാകാരമായി തീരുക അല്ലെങ്കിൽ ശരീരികളായി തീരുക എന്നുള്ള ഒരവസ്ഥ വന്നത് വിവർത്ത ഭാവത്തിലാണ്. വികാരഭാവം, വികാരം എന്ന് പറഞ്ഞാൽ വസ്തുവിനോട് കൂടിയിട്ടുള്ളതിനാണ് വികാരം എന്ന് പറയുക. വസ്തുവിന്റെ മാറ്റത്തിനാണ് പരിണാമം എന്ന് പറയുക. വസ്തുവില്ലാതെ കണ്ട് വസ്തുവിലുള്ള തോന്നലിനാണ് വിവർത്തം എന്ന് പറയുക. ഇത് നല്ല വന്ന് ശ്രദ്ധിച്ചു ഓർമ്മിക്കണം, നാലേ ഇത് അറിയുള്ളൂ. വസ്തുവില്ലാതെ കണ്ട് വസ്തുവിലുള്ള പ്രതീതി, ഇപ്പൊ വസ്തു കയറാണെന്ന് വെച്ചത് ആ വസ്തുവിൽ ഇല്ലാത്തതായ വസ്തുവിന്റെ പ്രതീതി, അതായത് പാമ്പിന്റെ പ്രതീതിയാണ്. പാമ്പ് ഇല്ല അവിടെ, എന്നിട്ടും പാമ്പ് പാമ്പാണ് എന്നുള്ള ആ അനുഭവം വരുന്ന വിചാരിച്ചു. അപ്പൊ വസ്തുവില്ലാതെ കൊണ്ട് ഈ വസ്തുവിൽ പ്രതീതി ഉണ്ടായിത്തീരുകയാണ്. ആ സമ്പ്രദായത്തിനാണ് വിവർത്തം എന്ന് പറയുന്നത്. വെറുതെ ഇരിച്ചിലേക്ക് നോക്കിയപ്പോൾ ഭൂതമാണ് തോന്നി. ഭൂതത്തിന്റെ വസ്തുതത്വം നമ്മുടെ ഇന്ത്യ ഇരിച്ചു കാണാൻ കാണപ്പെടുന്നതാണ് അർത്ഥം. ആ കാണപ്പെടുന്നതായ വസ്തു വാസ്തവത്തിൽ വസ്തുവിന് ഇന്ത്യ പ്രതീതി മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഭൂതി എങ്ങനെ സത്യമായി? ഒരു സത്യത്തിന്റെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് സത്യമായത്. അല്ലെങ്കിൽ ആ വിദ്യാർത്ഥം ഇപ്പൊ ഈ സൃഷ്ടങ്ങളായുള്ള വസ്തുക്കൾ നോക്കാം. തേജോ വായുവിനാം യഥാവിനിമയോ എത്ര സൃഗോ അമൃഷ. ഈ സൃഗം എത്ര യാതൊരു നിലനിൽക്ക് കാരണത്താലാണ് അമൃഷ. അമൃഷ എന്ന് വെച്ചാൽ വിദ്യയല്ലാത്തത്. അമൃഷ എന്ന് പറഞ്ഞാൽ വിദ്യയായിട്ടുള്ളത്, അമൃഷ എന്ന് പറഞ്ഞാൽ വിദ്യയല്ലാത്തത്. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ടല്ലോ. ആ തോന്നൽ എന്തുകൊണ്ടാണ്ടാവുന്നത്? മിഥ്യയും ഈ സത്യബുദ്ധി വരാനുള്ള കാരണം സത്യത്തിലാണ് ആ മിഥ്യ പ്രതീതിപ്പെടുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. ഇതാണ് അതിന്റെ കാരണം. ഇത് സത്യത്തിലാണ് കാണുന്നത്. ഇതുമാതിരി ഇല്ലാത്തതായ പാമ്പിനെ കാണുന്നത് ഉള്ളതായിരിക്കുന്ന കയറുകളിലാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യമാണെന്ന് തോന്നാനിടവുന്നത്. അങ്ങനെ വസ്തുവില്ലാതെ കണ്ട് ഈ വസ്തു പ്രതീതി ഉണ്ടായിത്തീരുക എന്നുള്ളതാണ് ഈ വസ്തുത്തിന്.

அளவு முதலாம் தோணப்பது எல்லாத்தையும் ஏன் சொர்ணத்தில் தானே ஆகுதியை சுயம் பிரகாசிப்பிக்கான சிந்தை. அப்ப அது சொர்ணத்தின் விகாரமாயிட்டிருந்தது. ഇങ്ങനെ ഈ രക്തസ്വരൂപങ്ങളുടെ ആകൃതിയെ പ്രകാശിപ്പിച്ചിട്ടില്ല ബ്രഹ്മത്തിൽ ആത്മാവിനർത്ഥം. തോന്നപ്പെട മാത്രമാണ് ചിന്ത പ്രകാശിപ്പിക്കാണ്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഈ തോന്നുന്ന ആളിൽ ഉള്ള വാസന ഉണ്ടെന്നർത്ഥം. ആ വാസനയാണ് ഇതിന്റെ മൂലതത്വം. ഒരു വസ്തുവിനെ കണ്ണു വിചാരിച്ചോളും, എന്തുകൊണ്ടാണ് ആ വസ്തു ഉണ്ടാക്കപ്പെട്ടത്? ഇനി തന്റെ മനസ്സിലുള്ള വാസന ഉണ്ട്, വേറെ ഒന്നുമുണ്ട്. കാമ്പിൽ തോന്നപ്പെട്ടതായ കയറിൽ തോന്നപ്പെട്ടതായ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്? തന്റെ തന്നിലുള്ള വാസനുണ്ടോ തോന്നപ്പെടും. അപ്പോ വിവർത്ത സ്വരൂപേണയാണ് ഈ ജഗത്ത് മുഴുവൻ കാണപ്പെടുന്നത്. ഈ വിവർത്തം എന്ന് പറഞ്ഞാൽ വസ്തുസത്വം ഇല്ലാതെ കണ്ട് ഈ അന്യ വസ്തു ബോധം വരികയാണ് വസ്തുവിന്റെ തന്നെ അന്യതാ സ്വരൂപേണയുള്ള മാറ്റത്തിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. ആ പരിണാമം കഴിഞ്ഞാൽ പിന്നെ അത് പൂർവ്വസ്തു രൂപത്തിലേക്ക് വരികയാണ്. ഏതാണ് ഇപ്പൊ പാല് തൈരാവും പോലെ, പാലും ഭാവവും പോലെ എന്നൊക്കെ പറഞ്ഞാലോ, അത് മാറ്റാണ്. ആകെ പിന്നെ അത് പൂർവ്വസ്തു രൂപത്തിലേക്ക് വരികയാണ്. ഇനിയിപ്പോ അരി ചോറായിരിക്കുള്ളൂ, ആ ചോറിന് വീട് അരിയാവില്ല, ഇങ്ങനെയാണ്. ഇപ്പൊ നെല്ല് അരിയായിരിക്കുള്ളൂ, ആ അരി പിന്നെ നെല്ലായിരിക്കില്ല. ഇങ്ങനെയുള്ളതിനാണ് പരിണാമം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് മറ്റൊന്നായിട്ട് മാറുക എന്നുള്ളതാണ് പരിണാമം. അങ്ങനെ പരിണമിച്ചതല്ല ഈ ജഗത്തം. ഇതുപോലെ ഈ ഒന്ന് തന്നെ പല സ്വരൂപത്തിലായിട്ട് മാറുക എന്നുള്ളത് തന്നെയാണ് വികാരം എന്ന് പറഞ്ഞത്. അങ്ങനെ വികാര സ്വരൂപേണ തോന്നപ്പെടുന്നതല്ല ഇപ്പോൾ. പിന്നെ വികാരവുമില്ല, പരിണാമവുമില്ല. എന്തൊരു വസ്തുക്കളെ തോന്നുന്നു, അതാത് വസ്തുക്കളും ഇല്ല അതിലെ. എന്നിട്ടും നിങ്ങൾക്ക് ആ വസ്തുവിന്റെ പ്രതീതി പരമാർത്ഥമായിട്ടുണ്ടാവുന്ന വിധം. ആ പ്രതീതി കൊണ്ടാണ് ഈ ഉള്ള വസ്തു അറിയപ്പെടുന്നത്. അപ്പൊ ഇല്ലാത്തതായ ഈ വസ്തുക്കളിൽ നോക്കാൻ പ്രതീതി കൊണ്ട് ഉള്ള വസ്തു അറിയപ്പെടുന്നു. ഇല്ലാത്ത പാമ്പിന്റെ ആ തോന്നല് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറും അറിയപ്പെടുന്നില്ല. ഇതുപോലെ ഇല്ലാത്തതായ ഈ ജലത്ത് കൊണ്ട് കവികാരികളെ കൊണ്ട് ആണ് ഉള്ളതായിരിക്കുന്ന സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം അറിയപ്പെട്ടിരുന്നത്. അതാണ് എന്താണ് വികാരം? സ്വപ്നയും ജാഗ്രത പുരുഷവും മായാവഴിക്കാമിത. സ്വപ്നത്തിലാകട്ടെ ജാഗ്രതത്തിലാകട്ടെ ഈ പുരുഷൻ ജീവൻ മായാവഴിക്കാമിതനായിട്ടിരിക്കുന്നു. മായ കൊണ്ട് പരിഭ്രാന്തനായിട്ടിരിക്കുന്നു. സത്യത്തെ അറിയാൻ കഴിയാത്തവനായിട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ നിശാസ്വരൂപങ്ങളെയൊക്കെ സത്യസ്വരൂപേണ ബോധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. തസ്മിനി ശ്രീഗുരു തന്നെ അതിനാദ്യം മുഴുവൻ പറഞ്ഞു വിശ്വം വച്ചതിന് കാര്യകാരണതയാ. കാര്യകാരണ സ്വരൂപേണ ബോധിക്കുന്നു ഈ വിശ്വത്തെ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇത് കാര്യമാണ് വരുന്നു, ഇത് ഇന്നതാണ്, ഇത് ഇവിടെ ഉണ്ടായത് ഇന്നതിൽ നിന്നുണ്ടായത്. ഇങ്ങനെ നോക്കുമ്പോൾ കാര്യവും കാരണവും ആകുന്ന സ്വരൂപത്തിൽ മാങ്ങ കണ്ടു, ഇത് എവിടെ ഉണ്ടായത്? ഇത് മാവുന്നുണ്ടായി. മാവ് എവിടെ ഉണ്ടായത്? എന്റെ ബീജത്തിൽ നിന്നുണ്ടായി. ബീജ എവിടെ ഉണ്ടായത്? ഇങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നതെന്ന് കാണാനർത്ഥം. അത് ബ്രഹ്മത്തിൽ വാസ്തവത്തിൽ ഈ മാങ്ങയുടെ അഞ്ചിയോ അല്ലെങ്കിൽ മാങ്ങയോ മാവോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ പ്രതീതി മാത്രമാണ് എന്നർത്ഥം. പ്രതീതിച്ച തോന്നല്, തോന്നാനെന്താ കാരണം? വാസനയാണ് എന്നർത്ഥം. അപ്പൊ വാസന കൊണ്ടാണ് തോന്നൽ ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. ആ തോന്നൽ സത്യമായിക്കൊള്ളുന്നില്ല. ഈ സത്യമല്ലാതെ നിന്നും തോന്നാം. എന്നാലും ഈ സത്യഭാവത്തിൽ നീ അനുഭവിക്കുന്നു. ഈ അനുഭവത്തിനെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ആ അനുഭവം എന്തുകൊണ്ടുണ്ടാവുന്നു? അജ്ഞാനമുണ്ട്. അപ്പൊ അജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? സത്യത്തിന്റെ വിസ്മൃതി. സത്യത്തിന്റെ സ്മൃതി ഉണ്ടാവുമ്പോൾ ഉണ്ടാവും. കയറിനെ അറിയുമ്പോൾ കാമില്ലാതെ ഇതുപോലെ നർത്ഥം. ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നപ്പെടും. ഒന്നിനെ തോന്നല്ല, ഒന്നിന് നർത്ഥം തോന്നപ്പെടുന്നു നർത്ഥം. അപ്പോ സംസ്ഥാനത്തെ തിരകളായിട്ട് കാണുന്നു. ഈ തിരയും മുരയും കുമളയും ഒക്കെ ആയിട്ട് കാണുന്നു വിചാരിച്ചുള്ളൂ. തിര നില കുമളകളൊക്കെ ഈ സമുദ്രജലത്തിൽ തോന്നപ്പെടുന്നതായ പ്രതീതി മാത്രങ്ങളാണ്, പരമാർത്ഥങ്ങളല്ല. സമുദ്രജലത്തിൽ സമുദ്രജലം മാത്രമേയുള്ളൂ, വേറെ ഒന്നുമില്ല എന്നർത്ഥം. ഇതുപോലെ ആത്മാവിൽ ആത്മചൈതന്യം മാത്രമേയുള്ളൂ,
ആത്മാവിലാണ് ഇതൊക്കെ തോന്നുന്നത്. കാത്തു നിന്ന് തോന്നുന്നു.

0: என்ப செடிக்கு அதிகாரனுடைய சுஸ்வாமி சம்பந்ததா. அதுபோல எஜமானும் ஆச்சாரியதையா சிஷியனும் ஆச்சாரியனும் உள்ளதாய பாவம், பிதாத்தியாத்மனாக அச்சனும் மகனும் உள்ளதாய பாவம், இதுக்கு காரியகாரணத்துக்கு கொண்டதான. அங்கே காரியகாரணத்துக்கு வேணாம் പിന്നെ അറിയുന്നു, പിതൃപുത്രത്വ രൂപേണ അറിയുന്നു, ഇതുപോലെ തന്നെ യജമാന പുത്രത്വ രൂപേണ അറിയുന്നു. ഇനി അതില്ലെങ്കിൽ അച്ഛനും മകനും ഉള്ളതായില്ല, ശിഷ്യനും ഗുരുനാഥനും ഉള്ളതായ നിലയിൽ അറിയുന്നു. ഈ ശിഷ്യത്വത്തിനോ ഗുരുത്വത്തിനോ വ്യവസ്ഥ അതായത് എതിരി ഉണ്ട് നോക്കുന്നില്ല. ശിഷ്യൻ കൂട്ടി വരുമ്പോൾ ശിഷ്യനല്ലാതെ ഉണ്ടാവും, ഇതാണ് ശിഷ്യൻ ഗുരുവായിട്ട് മാറുന്നു കേട്ടോ. അതുപോലെ പുത്രൻ കൂട്ടി കഴിയുമ്പോൾ പിതാവായിട്ട് മാറും. ഇങ്ങനെയാണ് ഇപ്പോ ഇന്ന് പിതാവും പുത്രനുമായിട്ടിരിക്കുന്നു എന്നിരിക്കെ ആ പിതാവ് ഉണ്ടാക്കി കൊടുത്തു തന്നെ ഈ പുത്രനാണ്. ഈ പുത്രൻ കൊടുത്തു കഴിയുമ്പോ അത് പിതാവും. ഇതുപോലെ ശിഷ്യൻ തീർത്തു കഴിയുമ്പോൾ ഗുരുവാക്കി തീർത്തത് എങ്ങനെയാണ്? താൻ ശിഷ്യനാകൊണ്ടാണ് ഗുരുവിന് ഗുരുത്വം ഉണ്ടായത് എന്നൊക്കെ. ആരും പഠിക്കാൻ ചെന്നില്ല, അദ്ദേഹം കഴിക്കാൻ ചോദിക്കുന്ന ഇങ്ങനെ ഗുരുവാകുക. അവിടെ അത് കുറെ ശിഷ്യന്മാർ വന്ന് അധികം ചെയ്യുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ആചാര്യൻ അല്ലെങ്കിൽ ഗുരുവെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പഠിച്ച് പഠിച്ചെന്തായിരിക്കും ശിഷ്യന്മാരൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആചാര്യന്മാരായിരിക്കും. അപ്പോ ഈ വക ഭേദങ്ങളൊക്കെ ഏതുവഴിയാണ്? ഈ സത്യത്തെ അറിയാതിരിക്കുന്ന അർത്ഥമാണ്. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ഭേദമില്ല എന്നൊക്കെ. ഈ ഗുരു ശിഷ്യൻ എന്നുള്ളത് രണ്ടെണ്ണം ചെയ്യാനൊക്കെ. പിന്നെ എങ്ങനെയാണ് ഈ ഗുരുവിൽ നിന്ന് ശിഷ്യനേക്ക് ജ്ഞാനം വരുന്നത്? ജ്ഞാനം വരുന്നില്ല, ആരാണ് എന്നാച്ച ജ്ഞാനം അയാളിലുള്ളതാണ്. ആരും കൊണ്ടുപോയിട്ട് പ്രകാശിപ്പിക്കുന്നില്ല ആ ജ്ഞാനം എന്നർത്ഥം. അയാളിലുള്ള ജ്ഞാനത്തിന്റെ മറവിനെ നീക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ജ്ഞാനം കൊടുക്കുന്നില്ല എന്നർത്ഥം. ജ്ഞാനം അയാളിൽ തന്നെയുണ്ട്, അതുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ മറ്റൊരാൾക്ക് അയാളെ ജ്ഞാനിയാക്കാനിട്ട് കഴിയുന്നില്ല, സംശയമില്ല എന്നർത്ഥം. അപ്പൊ തന്നെയുള്ളതായ ജ്ഞാനത്തിന്റെ തന്നെ മറവിനെ നീക്കുന്നു, ഇത്രയും ചെയ്യുന്നുള്ളൂ. ആ മറവ് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ബോധിപ്പിച്ച് അതിനെ നീക്കാനുള്ളതായ ഉപായത്തെ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ അറിവിനെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അത് ഈ ഭൗതികമായിട്ടുള്ള സ്കൂളിലോട്ട് പഠിപ്പിക്കുന്നതായ കുട്ടികളുണ്ടോ? ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അറിവ് വരുന്നുണ്ടായി, അതിനെ പ്രകാശിപ്പിക്കുന്നു ആചാര്യന് ഇത്രയുള്ളൂ. തന്നെ തന്നെ ഉള്ളതായ അറിവാണ്. ഇനി അത് മറയപ്പെട്ട് കിടക്കുന്നു പല കാരണങ്ങളെ കൊണ്ട്, മറവിനെ വെച്ചു കൊടുക്കുന്നു ഇത്രയുള്ള. അപ്പൊ അനീന്ദ്ര രൂപത്തിൽ കാണപ്പെടുന്ന ഈ ജീവന്റെ മായാവരി ഭ്രമണത്തിന്റെ ഫലമാണ്. ആ മായാവരി ഭ്രമണത്തിൽ നിന്ന് എപ്പോഴും ജീവൻ മുക്തനാവുമ്പോ ഈ വക അനുഭവങ്ങളൊന്നും എപ്പോഴും യാതൊരു സ്വപ്നങ്ങളെ നീക്കി കഴിയുമ്പോൾ തന്നെ ഇനി മായ മാത്രമായി തന്നെ, മായ മാത്രമായി തീരുമ്പോൾ ആഭരണം മാത്രമേ ഉള്ളൂ, സത്യത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ, നിക്ഷേപമില്ല, അന്യവസ്തുക്കളുടെ പ്രതീതി ഇല്ല എന്നൊക്കെ. അന്യവസ്തു പ്രതീതിയാണല്ലോ നിക്ഷേപമായിട്ടിരിക്കുന്നത് എന്നൊക്കെ. അതൊക്കെ അസത്യമാണ്, അസത്യമാണെങ്കിലും അന്യവസ്തുക്കളാണ്. അങ്ങനെ അന്യവസ്തുക്കളുടെ ഒക്കെ പ്രതീതി ഉണ്ടായിത്തീരുന്നു ജാഗ്രത സ്വപ്നങ്ങൾ എന്നൊക്കെ. സത്യത്തിന്റെ വിസ്മൃതിയാണ് സുഖപ്രി, അതായത് മറവാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ. അങ്ങനെ വിക്ഷേപവും ആവരണവുമാകുന്ന രണ്ട് ധർമ്മങ്ങളെ കൊണ്ട മായ ഉള്ളതിനെ മറുത്ത് ഇല്ലാത്തിനെ പ്രകടമാക്കിട്ട് ആ ഇല്ലാത്തതിന്റെ പ്രകടഭാവം അടങ്ങുന്നു സുഹൃത്തി എടുക്കുമ്പോൾ നട്ടം. കാരണം മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് പ്രകടനങ്ങൾ. ആ ഇന്ദ്രിയ മനസ്സുകൾ അടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ വിക്ഷേപമില്ല. അപ്പൊ ആവരണം മാത്രമായി അങ്ങനെ അത് ചെയ്യുന്നു. അടങ്ങുന്ന സമയത്ത് ആവരണവും നീങ്ങുന്നു. അങ്ങനെ വിക്ഷേപാവരണങ്ങൾ നീങ്ങുമ്പോൾ സുസുരൂപമല്ലാതെ അപരിച്ഛിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വമല്ലാതെന്നത് പറയുന്നു. ഈ മായ അനന്തഭാവത്തിൽ നിന്ന് ഉണരണം ജീവൻ. അപ്പോൾ ഇത് പരമാർത്ഥത്തിൽ ബോധിക്കാതായിരിക്കും. എന്താ അതിനുള്ള മാർഗം? എങ്ങനെയാണ് മായ സ്വരൂപത്തിൽ നിന്ന് ഉണരുക എന്നാണെങ്കിലില്ല. അത് ധ്യാനം എന്ത് ധ്യാനമാണ് ചെയ്യേണ്ടത്? അതാണ് അടുത്ത തുടർന്നത്. അഷ്ടമൂർത്തി ധ്യാനം ഭൂരംഭം ചനലോനിരംബരമഹർനാഭോ ഹിമാംശു കുമൻ ഇത്യാഭാരി ചരാചരാത്മകം ഇതം യസ്യൈവ മുഖ്യസ്ഥര നാന്യകിഞ്ചന വിദ്യതയെ വിമർശനം യസ്മാൻ പരസ്മാതിഭോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഹിതം ശ്രീ ശ്രീ ദക്ഷിണാമൂർത്തയേ. പരമേശ്വരൻ അഷ്ടമൂർത്തി നൽകുന്നുണ്ടല്ലോ, അഷ്ടമൂർത്തി എട്ട് സ്വരൂപങ്ങളുള്ള ആളാണ്, എട്ട് ശരീരങ്ങളുള്ള ആളാണ്. ആ എട്ട് ശരീരം കാണും, അതാണ് ഭൂരംഭാണ്. ഈ ഭൂമി, ജലം, അനല വായു, അഗ്നി, അനിലൻ വായു, ഈ മുന്നേ ആകാശം. അപ്പോ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന ഗുണങ്ങൾ. ഭൂരംഭം ചന്ദ്രൻ, നിരംബരം, പിന്നെ അഹർമാതോ ഹിമാൻസുഹൻ, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ജീവൻ, വേട്ടായാലോ, ഇങ്ങനെ എട്ടാണ് പരമേശ്വരന്റെ അഷ്ടമൂർത്തി സ്വരൂപങ്ങൾ. ഇത് വലിച്ചു വലിയായിട്ട് ഓരോന്ന് അറിവിൽ നിന്നുണ്ടായതാണ്. ആ അറിവിനെ ബോധിക്കുന്നതായ സമയത്ത് അത് മറ്റതും ജയിക്കും, മറ്റതും ജയിക്കും എന്ന് ബോധിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോന്ന് ഓരോന്നിൽ നിന്ന് വന്നതാണ്. ഭൂമിയിൽ കാണുന്നതായ ജീവരാശികളും പദാർത്ഥങ്ങളൊക്കെ ഉടനെ വന്നത് ഭൂമിയിൽ തന്നെ ഉണ്ടായതാണ്. അത് ഭൂമിയുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഭൂമിയിൽ തന്നെ ലയിക്കും. ഇങ്ങനെ ഭൂമിയിൽ നിന്നുണ്ടായ പദാർത്ഥങ്ങളൊക്കെ എവിടെ ലയിക്കുന്നത്? ഭൂമിയിൽ തന്നെയാണ്. ഭൂമിയിലുള്ള കറുവാ വസ്തുക്കൾ അപ്പോഴപ്പോൾ ഭൂമിയിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും പ്രകാശിക്കൊണ്ടിരിക്കുന്നു, പിന്നെയും ലയിക്കുന്നു, പിന്നെയും പ്രകാശിക്കുന്നു. അങ്ങനെ ഭൂമി തന്നെ ലയിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാലോ, ഈ പദാർത്ഥങ്ങളൊക്കെ ഭൂമിയിലേക്ക് പിന്നീടാവില്ല എന്നൊക്കെ. ആ ഭൂമി ഉടനെ ഉണ്ടായത് ജലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഭൗമങ്ങളായുള്ള വസ്തുക്കളും ജീവരാശികളും ഒക്കെ ഭൂമിയിലും, അങ്ങനെ ഭൂമി ജലത്തിൽ ലയിക്കുന്ന ചോദ്യം. ആ ജലം ഉടനെ ഉണ്ടായത് അഗ്നിയിൽ നിന്നുണ്ടായിരുന്നു. ആ ജലം അഗ്നിയിലും, ആ അഗ്നി ഒന്നാമതായത് വായുവിനും, അത് വായുവിനും, വായു ഒന്നുണ്ടായി ആകാശം, അത് ആകാശത്തിൽ ജയിക്കുന്നു വിചാരിക്കാം. അപ്പൊ ആകാശം മാത്രമായി തീരുള്ളൂ. അങ്ങനെയുള്ള ആകാശത്തെ ചന്ദ്രൻ, സൂര്യൻ, ചന്ദ്രനുണ്ട്. ആ ചന്ദ്രനെ ഒന്നാമതായത് ആദിത്യനും, ചന്ദ്രനെന്ന് ആദിത്യനും, ആദിത്യനെ ഒന്നുണ്ടായി ജീവനുണ്ടായി. ഈ ജീവനെ ജയിക്കുന്നു വരുമ്പോ ജീവത്വത്തിന് അത്യസുഖ്യാറുണ്ടാവും. അപ്പോ സത്താ മാത്രമായിരിക്കുന്ന, പരിച്ഛിന്നമായിരിക്കുന്ന ചിതാകാശം മാത്രം പ്രകാശിക്കുന്നത്. ഈ ചിതാകാശത്തെയാണ് ഇനി ധ്യേയമാക്കി തീർക്കുന്നത്, ഇനി ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നത് എന്നൊക്കെ. അപ്പോ പഞ്ചഭൂതങ്ങളെ ലയിപ്പിച്ച് ലയിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. പഞ്ചഭൂതങ്ങളിൽ ഒരാണ് ലയിപ്പിക്കുന്നതായ സമയത്ത്, ഇപ്പൊ നിങ്ങൾ സമരത്തിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം, കൃഷ്ണനെ ധ്യാനിക്കണം എന്ന് ധ്യാനിച്ചിരിക്കുന്നു. പലതരത്തിലുള്ളതായ നാമരൂപങ്ങൾ കൊണ്ടി പ്രകാശിക്കുന്നു മനസ്സിൽ. ഈ നാമരൂപങ്ങളൊന്നും നടക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള നാമരൂപങ്ങളൊക്കെ എണ്ണാ വന്നത് ഭൂമിയിൽ നിന്നാണ് വന്നത് എന്നൊക്കെ. ഭൂമി എണ്ണ വന്നോ ആ പഞ്ചജലത്തിൽ നിന്നാണ് വന്നത്. ഭൂമിയിലെ പത്ത് ഇരട്ടി ജലമുണ്ട്, ഓരോന്നും പതിപ്പത്ത് ഇരട്ടിയാണ്. ആകാശത്തിലുണ്ടോ അതിന്റെ പത്തിലൊന്നേ ഉള്ളൂ വായു. വായുവിന്റെ പത്തിലൊന്നാണ് അഗ്നിയുടെ പത്തിലൊന്നാണ് ജലം, ജലത്തിന്റെ പത്തിലൊന്നാണ്. ഇതാണ് സാധാരണ പത്തിലൊന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ജലത്തിൽ ജയിച്ചു. അപ്പൊ കുറച്ച് വെള്ളം കുറെ വെള്ളവും ചുഴി മണ്ണാവെള്ളത്തിൽ ജയിച്ചത്, കുറച്ച് വെള്ളവും കുറെ അഗ്നി ഉണ്ടെന്ന് പറഞ്ഞാലോ ഈ വെള്ളം അഗ്നിയും പറ്റും. കുറച്ച് അഗ്നിയും ഒരുപാട് വായു ഉണ്ടെന്ന് പറഞ്ഞാലോ അത് പറഞ്ഞു പോകും. കുറച്ച് വായു അനന്തമായിട്ട് ആകാശമുണ്ടെങ്കിലോ ആകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇനി ആകാശത്തിന്റെ പത്തിലൊന്നാണ് വായു. ആ ആകാശം, വായു എന്ന് പറഞ്ഞാൽ എന്താ? ഇനി വസ്തുശൂന്യമായിരിക്കുന്ന ആകാശം തന്നെ ഒരു അംശം കൊണ്ട് ചലന സ്വരൂപമായിരിക്കുന്നു. ചലനാത്മകമായിരിക്കുന്ന ആകാശത്തെ തന്നെയാണ് വായു. ആ വായു മുട്ടുമുട്ടിയുണ്ടാകുന്ന ജോലിസ്ഥാനം, അതിനിടെ ശേദമാണ് ജലം. ജലത്തിന്റെ ഉള്ളിലാണ് ഭൂമി എന്നത്. അപ്പോ അനേകമില്ല ഒന്നുമില്ലേ. നിങ്ങൾ പഞ്ചഭൂതങ്ങളിൽ നോക്കുന്ന സമയത്ത് അനേകം ഉണ്ടെന്ന് തോന്നും. അതിക്ക് വഴിക്ക് വഴിയായിട്ട് അതിന്റെ സൂക്ഷ്മ സ്വരൂപങ്ങളെ നമുക്കൊന്ന് വിചാരിച്ചു. ആകാശത്തിൽ ശബ്ദം ഉണ്ടാകുന്നു, ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്വരണം, സത്യത്തിൽ നിന്ന് വായു, വായുവിന്ന് രൂപം, അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ബന്ധം, ബന്ധത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് ഭോഗങ്ങളായുള്ള പദാർത്ഥങ്ങൾ, ജീവികളും. ഇങ്ങനെ വഴിക്ക് വഴിയായി ഉണ്ടാകുന്നു. അപ്പൊ അതിനെ തന്നെ ലയിപ്പിക്കുന്നതായ സമയത്ത് ഭോഗങ്ങളായുള്ള വസ്തുക്കളൊക്കെ ഭൂമിയിലും, ഭൂമി ജലത്തിൽ, അല്ല ഭൂമി ബന്ധത്തിൽ, ബന്ധം ജലത്തിൽ ജീവിനിയുടെ ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളും ഒക്കെ രസത്തിൽ. അങ്ങനെയൊക്കെ അഗ്നിയും വരുന്നു. അഗ്നിയും അഗ്നേയ പദാർത്ഥങ്ങളൊക്കെ രൂപത്തിലേക്ക് ഈ രൂപം വായുവിൽ ലയിക്കുന്നു. ആ വായു സ്പർശത്തിൽ ലയിക്കുന്നു, സ്പർശ ആകാശത്തിൽ ലയിക്കുന്നു, ആകാശം ഈ ശബ്ദത്തിലേക്കുന്നു, ശബ്ദം ഈ ചന്ദ്രനിൽ ലയിക്കുന്നു, അതായത് മനസ്സിലേക്കുന്നു, മനസ്സ് ഉടനാകുന്ന ചൈതന്യത്തിലേക്കുന്നു, ചേരുന്ന അഖണ്ഡ പരിപൂർണമായിട്ടുന്നു, ഉപാധിക നിരുപാധികമായിട്ടൊന്നും ഇത്രയേ ആയിട്ടുണ്ട്. ഉപാധികളൊക്കെ പോയപ്പോൾ ജീവത്വം ഇല്ലാതെ അപ്പൊ അവലക്ഷിണവും സത്താമാത്രവും സച്ചിദാനന്ദാകാരവുമായിരിക്കുന്ന ബ്രഹ്മം നിർഗുണ ബ്രഹ്മം പ്രകാശിക്കുന്നു. ഈ നിർഗുണ ബ്രഹ്മമാണ് ഉപാധികൾക്കും മറ്റം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരാൾക്ക് ബോധിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നിർഗുണ ബ്രഹ്മത്തെ ബാക്കി എല്ലാം നടന്ന ഭൂമിയും ഭൂമങ്ങളായ വസ്തുക്കളൊക്കെ നടക്കും. ഈ ലയിച്ചു വെള്ളത്തിൽ ലയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഒരു രൂപത്തിന്റെ പ്രത്യേകതയും ജലം മാത്രമായിരിക്കും. ജലം മാത്രമായി തീരുമ്പോൾ ജലവും ജലമയങ്ങളായ വസ്തുക്കളും അഗ്നിയും ലയിച്ചു. ഇങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിൽ നിന്ന് വിട്ടു വിട്ടു വിട്ടു വിട്ടാണ് പോകുന്നു. അങ്ങനെ വിട്ടുപോയിട്ട് അവസാന ശബ്ദം മാത്രമാവുന്നു അത് മനസ്സിലേക്കുന്നു. ഇനി ഞാൻ മനസ്സ് ജോലി ശ്രദ്ധിക്കുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ അഖണ്ഡമായിരിക്കുന്ന ജോലി ഇപ്പോ ഒരാൾക്ക് ഈ ധ്യാന പ്രക്രിയ ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ നൽകുന്ന ബ്രഹ്മം ഈ യോജിച്ച് ഞാൻ അത്യന്ത ഏകാഗ്രതയോടുകൂടുന്നുള്ള ആ ധ്യാന പ്രക്രിയ ശരിക്കും നടക്കുമ്പോൾ അതൊരു ഒന്നിന്റെയും പ്രതിനിധി ഇല്ലാതെ ഉണ്ടായിട്ടിരുന്നാലോ ജാതാവ് നിൽക്കുന്ന ഈ ജാതാവായിരിക്കും താൻ ലയിച്ച് ജയമായിരിക്കുന്ന വസ്തു മാത്രം സ്വരൂപമായിരിക്കും. അതാണ് ഞാൻ, അല്ലെങ്കിൽ അതാണ് ആത്മാവിനെ പോകുന്ന നട്ടം. അതങ്ങനെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ അങ്ങനെയാവും നല്ലതാകുന്നത്. ഈ സമ്പ്രദായത്തിൽ അനുഷ്ഠാനം ചെയ്യുന്നവരാവട്ടെ കാലം കൊണ്ട് ഈ അനുഭവം മതി. ഇതാണ് മായയെ അധിവർത്തിക്കാനുള്ള മാർഗമെന്ന് അവസാനത്തെ ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ധ്യാന പ്രക്രിയ നിർഗുണ ബ്രഹ്മത്തെ ശ്രീയാമെന്നും അറിഞ്ഞു വർത്തിക്കുക എന്നുള്ളതാണ് മായാവിലാകും വിജാപനുണ്ടാവാനുള്ള മാർഗം. ഗുണഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മായ ഇന്ത്യ കേവല സത്താ മാത്രമായിരിക്കുന്നവരെ മതക്കൊന്നുമില്ലെങ്കിൽ ആത്മ സ്വരൂപം മാത്രം പ്രകാശിക്കാൻ തയ്യാറായിരിക്കും. അങ്ങനെയുള്ള ആത്മ അനുഭവമുണ്ട്. അതുവരെ തോന്നപ്പെട്ടതായ എല്ലാ മിഥ്യാപ്രതീതികളും വിചാരിക്കും, എല്ലാ മിഥ്യാപ്രതീതികളും വിചാരിക്കുന്നവങ്ങൾ സത്യമാക്കും. ഇനി കേവലം സത്യമാക്കും, ഇനി ആ സത്യമാണ്. അപ്പൊ ഇതാണ് എല്ലാമായിട്ട് പ്രസംഗിച്ചു നോക്കും. അങ്ങനെ ആ സത്യത്തെ അനുകൂലം ബ്രഹ്മാകാരമായി തീരുമ്പോൾ ഇവരെ കണ്ണീരുണ്ടായ ഭൂമിയോ ഭൗമങ്ങളായ വസ്തുക്കളോ ചുറ്റുപാടുള്ള ആളുകളോ തന്റെ തന്നെ ശരീരാളികൾ പോലും പോയില്ല എന്നുള്ളതായ ആ അനുഭവം വരുന്നു. അത് വയറ്റു വഴിയായിട്ട് ഇങ്ങനെ പോരുന്ന ഒരാളൊക്കെ ചെവരെ കത്താൻ മാത്രമായിരിക്കുന്ന നിൽക്കണം നിർഗുണ ബ്രഹ്മ അനുഭൂതി അല്ലാതെ കണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല. ഈ ധ്യാന പ്രക്രിയ ശരിയാണെന്ന് ചെയ്യുന്നു അതിനർത്ഥം. അപ്പൊ അതിന് മനസ്സിദ്ധി വേണം, എന്നാലേ ശരിയാവുള്ളൂ. പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് സുഗുണോപാസനം ചെയ്ത് മനഃശുദ്ധി വരുത്താം, ഇതിന് ശേഷം ആളൊക്കെ നിർഗുണോപാസനം അല്ലെങ്കിൽ നിർഗുണഭാവമോ കിട്ടുന്നു എന്ന് അർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട്. സുഗുണോപാസനം ചെയ്തിട്ടോ അല്ലെങ്കിൽ തത്വവിചാരം കൊണ്ടോ തത്വവിചാരം കൊണ്ടും ആത്മതത്വത്തെ പരോക്ഷമായിട്ട് അറിയുന്നു വിചാരിക്കാം. ഈ പരോക്ഷത്തെ ഒക്കെ മനസ്സിന്റെ പിന്നെ സഗുണ നിർഗുണഭാവങ്ങളെ കൊണ്ടും ഉണ്ടാവുകയാണ്. ഈ പരോക്ഷഭാവങ്ങളെ ഗുണഭാവങ്ങൾ നീങ്ങിയാൽ പിന്നെ പരോക്ഷ മറയപ്പെട്ടതിനെ അല്ലേ പരോക്ഷം പറയാ. അങ്ങനെ അതില്ലാതെ മറയ്ക്കാനൊന്നും ഇല്ലാതെ ഉണ്ടാവുമ്പോഴോ അപരോക്ഷമേ ഉള്ളൂ, പരോക്ഷത്തിന് ഇല്ല എന്നുള്ള ബോധം നൽകുന്ന ഇപ്പൊ വിക്ഷേപം ആവരണം. പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം ദുഃഖനവൃത്തി സുഖപ്രാപ്തി അങ്ങനെ പറയപ്പെട്ട ഇനി ആറ് ഘടകങ്ങളുള്ളു. ആറ് ഘടകങ്ങളാണ് ജ്ഞാനത്തിനുള്ളത്. ഇതിൽ ഓരോന്ന് ഓരോന്നായിട്ട് ലയിച്ചു പഞ്ചഭൂതങ്ങൾ ലയിച്ചു കഴിയുമ്പോൾ ഈ വിഷയപാദങ്ങൾ ഗുരുവൻ പോകുകയും കഴിഞ്ഞു നടത്താം. അതുപോലെ തന്നെ മനസ്സിൽ ലയിക്കുമ്പോൾ പരോക്ഷജ്ഞാനം പോയി അപരോക്ഷതയിലേക്ക് വരുന്ന അപരോക്ഷതയിൽ പോകുന്നു എന്നുള്ള സമയത്ത് ദുഃഖനവൃത്തിയും സുഖപ്രാപ്തിയും ഒരേ സമയത്ത് ഒന്ന് ചെയ്യുന്നു. മായ നിവർത്തിക്കുന്നതോടുകൂടി സുഖാനുഭൂതി പരിപൂർണമായി വരുന്നു. ഈ ഉദയിക്കുന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വം ഉണ്ടാകും മറ്റൊന്നും ഇല്ല എന്നുള്ള അദ്വൈതാനുഭൂതി സ്വയം വന്നത്. ഇതാണ് പ്രകരണത്തിന്റെ ഫലമായിരിക്കുന്ന ഫലം. ഈ പ്രകരണം ശരിയാകുമെന്നും പഠിച്ച് നിരൂപിച്ച് അവസാനം എന്തോ അധ്യാസം കൊണ്ട് തന്നെ സർക്കാരിൽ കഴിക്കാൻ ഉദ്ബോധിപ്പിച്ചു പോകും. ആ അധ്യാസത്തെ ചെയ്യുന്ന നിർഗുണ ബ്രഹ്മ ഈ എന്ത് ഫലത്തിന്റെയാണ് എന്നെ ശ്ലോകം. അതായത് ഇതിന് ഏതെങ്കിലും ഒരു പ്രകാശം ചെയ്യുന്നു വിചാരിക്കാം. എന്നാൽ ഈ പറയപ്പെട്ട കാര്യത്തിലൂടി ഓരോരുത്തർക്കും ഉണ്ടാകുന്നുള്ള ഈ ആദ്യം ചെയ്യുകയാണ്. ഈ ധ്യാന പ്രക്രിയ കൊണ്ട് അല്ലാതെ കണ്ട് ഒരിക്കലും ഗുണഭാവങ്ങൾ നീങ്ങിയിട്ടും ഗുണമായിരിക്കുന്ന ഒരു ധ്യാനക്കുട്ടി പ്രകാശിപ്പിക്കുക. കാരണം ഈ ഗുണഭാവങ്ങളൊക്കെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയതാണ്. അത് ധ്യാനം കൊണ്ട് തന്നെ വേണം അതിനെ പറയാനുണ്ട്. ഇപ്പൊ വീട് വേണമായിരുന്നു, വീട് വേണമെന്ന് എവിടെയാ കുറച്ച് തല പത്തു തല എവിടെയാ വെക്കാം, ഇനി ഇന്ന പ്രകാരത്തിലാവാ കൊള്ളാമുണ്ട്, ഇന്ന പ്രകാരത്തിലാവാം സുമാരെ തല വേണം നൽകിയാലും അത്രയുണ്ടോ എന്റെ വീടിനെ നിലവിനെ എങ്ങനെ ഉണ്ടാവാൻ ഇതൊക്കെ നോക്കി ചെയ്യാം. അതായത് എങ്ങനെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ചാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഇപ്പോഴത്തെ ജീവിതവും ഇപ്പോഴത്തെ ജനനവും ഇപ്പോഴത്തെ കളിയിലോ ഇതുകൊണ്ടുള്ള അനുഭവങ്ങളും എല്ലാം ധ്യാനിച്ചുണ്ടാക്കിയതാണ്. ഇവിടെ തന്നെ വിപരീതമായിരിക്കുന്ന ധ്യാന പ്രക്രിയകളുണ്ട്, വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ മനസ്സ് തന്നെയാണ് നാനാമായിട്ട് അനന്തകൂടി നാനാത്വത്തിലൂടെയാണ് നാമരൂപങ്ങളായിട്ട് പ്രകാശിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞു വാക്യത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് ഉരി ചോദിപ്പിച്ചു. രണ്ടാവും ദൃശ്യം രണ്ടല്ല എന്ന് ബോധ്യാവലെ രണ്ടാവും ദൃശ്യം രണ്ടൊന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോ മറ്റൊന്നില്ല എന്ന് വരുമ്പോ ആ ഒന്നില്ല. ദൃഷ്ടാവ് മാത്രമേ ദൃശ്യമില്ലെങ്കിൽ പിന്നെ ദൃഷ്ടാവും പേരുണ്ടാവും ഉണ്ടാവില്ല.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Brahma Sutra Shankara Bhashyathinte Sambandha Bhashya. Adana Namala. സംബന്ധ ഭാഷയെന്ന് പറയും, അതാണ് ചർച്ച ചെയ്യുന്നത്. അതിനാദ്യം അധ്യാസത്തെ സംബന്ധിച്ചുള്ള പൂർവപക്ഷം, അത് സാധ്യമാകുമോ എന്നുള്ളതാണ്. അത് ഭാഷ്യം തുടങ്ങുന്നത് യുഷ്മത് അസ്മത് പ്രത്യഗോചരയോഹോ വിഷയ വിഷയിണോഹോ തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതരഭാവ അനുപത്തു സിദ്ധായാം തത് ധർമാണ അപി സുതരാം ഇതരേതരഭാവ അനുപപത്തി ഇത്യതഃ അസ്മത് പ്രത്യഗോചരൈ വിഷയിണി ചിദാത്മകൈ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തത് ധർമാണാം ച അധ്യാസഃ തന്വിവരിയേണ വിഷയിനഃ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ നിത്യേതി ഭവിതം യുക്തം. ഇവിടെ ആദ്യമായി പറയുന്നത് രണ്ട് വസ്തുക്കളെ കുറിച്ചാണ്. വിഷയ വിഷയിണോഹോ, വിഷയവും വിഷയിയും. വിഷയം വി സിന്നുന്തി ഇതി വിഷയ എന്നാണ് അതിന്റെ വ്യുത്പത്തി. സിന്നുന്തി എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്നതെന്നർത്ഥം. വി സിന്നുന്തി വിശേഷമായി ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥം. ബന്ധിപ്പിക്കുന്നത് ബന്ധനത്തെ ഉണ്ടാക്കുന്നതെന്നാണ് വിഷയശബ്ദത്തിന്റെ അർത്ഥം. ഷിഞ്ഞ് ബന്ധനെ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അതിൽ നിന്ന് വി ഉപസർഗം പൂർവ്വത്തിൽ വന്നാണ് വിഷയശബ്ദം ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഈ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷയുടെ കാര്യങ്ങളൂടെ പഠിക്കണം ഇവിടെ നിർദ്ദേശിച്ചു. അതുകൊണ്ടാണ് ആ കാര്യങ്ങളൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വിഷയം എന്ന് വെച്ചാൽ ബന്ധിപ്പിക്കുന്നത്, വിഷയം ആർക്കാണോ ഉള്ളത് അവൻ വിഷയി എന്നാണ്. വിഷയം ഉള്ളവൻ വിഷയി. അപ്പൊ രണ്ട് പദാർത്ഥങ്ങൾ, വിഷയിയും വിഷയവും. ഇവിടെ വിഷയി വിഷയങ്ങളെന്ന് പറയുന്നതുകൊണ്ട് ഭാഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് ആത്മ അനാത്മ, ആത്മാവും അനാത്മാവും എന്ന് രണ്ടിനെയാണ് പറയുന്നത്. അതിനെ വിശേഷിപ്പിക്കുകയാണ് എന്താണ്, യുഷ്മത് അസ്മത് പ്രത്യഗോചരയോഹോ. യുഷ്മത് പ്രത്യഗോചരവും അസ്മത് പ്രത്യഗോചരവും ആണ് ഈ വിഷയവും വിഷയി എന്ന് പറയുന്നത്. അസ്മത് പ്രത്യഗോചരമാണ് വിഷയി, യുഷ്മത് പ്രത്യഗോചരമാണ് വിഷയം. വിഷയവും വിഷയവും എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, ആത്മാവും അനാത്മാവും. അല്ലെങ്കിൽ അങ്ങനെ പറയാം, ചിത്തും ജഡവും എന്ന് പറയാം, ചൈതന്യവും ജഡവും എന്ന് പറയാം. വിഷയം ചൈതന്യമായിരിക്കുന്നു, വിഷയം ജഡമായിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ ഒരു സ്ഥൂലമായ വ്യാഖ്യാനമാണ് ഞാനീ പറയുന്നത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് കടങ്ങുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടി വരും. പദാർത്ഥം പറയുകയാണ്, വിഷയും വിഷയവും ചിത്തും ജഡവും. അതിന് വിഷയി അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് അസ്മത് പ്രത്യയ ഗോചരമാണ്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അറിവ്, അസ്മത് ശബ്ദം. ഞാൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് അസ്മത്. അതിൽ നിന്നാണ് അഹം എന്നുള്ള രൂപം ഉണ്ടാകുന്നത്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള അറിവ്. അസ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ വിഷയം. അപ്പോൾ അസ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അറിവിന് വിഷയം. ഞാൻ എന്ന അറിവിന് വിഷയം ആയിരിക്കുന്നു എന്ത്? വിഷയി, അതായത് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ നമ്മൾ ഞാൻ എന്നറിയുന്നു എന്നാണ്. ഞാൻ എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിനെയാണ്. അപ്പൊ അസ്മത് പ്രത്യയ ഗോചര വിഷയമായി ആത്മാവ് അല്ലെങ്കിൽ വിഷയി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും നമ്മളെ മനസ്സിൽ വരാം. എങ്ങനെയാണ് ആത്മാവിനെ ഞാനെന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. അതെല്ലാം അതിന്റെ വിശദാംശങ്ങൾ പരിഹരിക്കേണ്ടതാണ്. സാമാന്യമായി ഇത്രയും മനസ്സിലാക്കാം, എന്താണ് ഞാൻ എന്ന അറിവിന് വിഷയമായിരിക്കുന്ന ആത്മാവും യുഷ്മത് പ്രത്യയ ഗോചരം എന്നാണ്. യുഷ്മത് നമുക്കറിയാം, നീ എന്ന് പറയുന്നതിന് വേണ്ടിയാണ് സംസ്കൃതത്തിൽ യുഷ്മത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ത്വം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ യുഷ്മത് പ്രത്യയ ഗോചരം, നീ എന്ന അറിവിന് വിഷയം. അതെന്താണ്? അത് വിഷയങ്ങളല്ല, യുഷ്മത് പ്രത്യയ ഗോചരത്തിന് വിഷയമാണ്. യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്നത് എന്ന് പറയുന്നു. യുഷ്മതെന്ന് ഭാഷ്യകാരനിവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും നീ എന്ന അറിവിന് വിഷയമായിരിക്കുന്നത് ആണ് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും വ്യക്തമാകില്ല. അതാണ് ഇപ്പൊ ശരീരം, അതിനെ നമ്മളാരും നീ എന്ന് പറയാറില്ല. അതിന് ഞാനെന്ന് പറയും, പക്ഷെ നീ എന്ന് പറയില്ല. പക്ഷെ നമ്മളെ മുമ്പ് കാണുന്ന വസ്തുക്കളെ മനുഷ്യനാണെങ്കിൽ നമ്മൾ നീ എന്ന് പറയും, മറ്റു വസ്തുക്കളിൽ നിന്ന് നീ എന്ന് പറയാറില്ല. അതുകൊണ്ട് യുഷ്മത് പ്രത്യയ ഗോചരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് എന്ന അറിവിന് വിഷയമാകുന്ന എന്തോ അതല്ല എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് പറയാമെന്നുള്ളതല്ല. അപ്പോൾ ആത്മാവൊഴികെയുള്ള സർവവസ്തുക്കളെയും ഇതം ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കാം. ഇതം മനഃ, ഇയം ബുദ്ധി, ഇതം ശരീരം എന്നെല്ലാം പറയാം. അപ്പോൾ ഈ ശരീരം മനസ്സ് ബുദ്ധി ഉൾപ്പെടെയുള്ള ബാഹ്യപ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് ഇതം ഇത് എന്നുള്ള ശബ്ദം കൊണ്ട് പറയാം. അപ്പോൾ അതെല്ലാം വിഷയമായി. അപ്പോൾ രണ്ടായി തിരിക്കുന്നു ഇവിടെ, വിഷയിയും വിഷയവും, ആത്മാവും അനാത്മാവും, ചിത്തും ജഡവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് യുഷ്മത് അസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയ വിഷയിണോഹോ. ഞാനെന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയിയായ ആത്മാവും ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ച പദാർത്ഥങ്ങളും എല്ലാം. അതിലിവിടെ പ്രധാനമായിട്ട് പറയുന്നത് വിഷയങ്ങളെന്ന് ഉള്ളതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ശരീരം, ഇന്ദ്രിയം, മനസ്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം അതിനോട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത്. ഇവിടെ പ്രധാനമായ വിഷയങ്ങൾ ഇത് മൂന്നുമാണ്, ശരീരം, ഇന്ദ്രിയം, മനസ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സമപ്രകാശവും വിരുദ്ധ സ്വഭാവയോഹോ. ഞാൻ വായിക്കുമ്പോൾ പുസ്തകം ഉള്ളവരെല്ലാം അതിന് നോക്കണം, പ്രത്യേകിച്ച് സംസ്കൃതം അറിയാൻ വയ്യാത്തവർ അത് ശരിയായിട്ട് വായിക്കാൻ വേണ്ടി. സമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ, ഇത് വിരുദ്ധ സ്വഭാവയോഹോ, വിരുദ്ധമായ സ്വഭാവങ്ങളുള്ളതാണ് ആത്മാവും അനാത്മാവും ചിത്തും ജഡവും, പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഏതുപോലെ? ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ. അത് സ്പഷ്ടമാണ്, ഇരുട്ട് എന്ന് പറയുന്നത് വിഷയങ്ങൾ, വെളിച്ചം എന്ന് പറയുന്നത് ചൈതന്യം, ആത്മാവ് ചിത്ത് അല്ലെങ്കിൽ ബ്രഹ്മം. വെളിച്ചവും ഇരുട്ടും പോലെ വിരുദ്ധ സ്വഭാവമുള്ളവയാണ് ഈ ആത്മാവും അനാത്മാവും. ഇവയ്ക്ക് ഇതരേതരഭാവ അനുപത്തവും സിദ്ധായ. ഇതരേതരഭാവം എന്ന് പറഞ്ഞാൽ താതാത്മ്യം. ഇതരേതരഭാവം താതാത്മ്യം. അനുപപത്തോ അയുക്തമാണ്, ശരിയല്ല. സിദ്ധായാം, അത് സിദ്ധമാണ്, അക്കാര്യത്തിന് ഇനി വിവാദം വേണ്ട. ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾക്ക് താതാത്മ്യം എന്ന് പറഞ്ഞാൽ ഒന്നാകുക എന്നുള്ളത് സംഭവിക്കത്തില്ല. അതായത് ആത്മാവും അനാത്മാവും താതാത്മ്യപ്പെടുന്നു എന്നാണ്, ഒന്നായി ചേർന്നിരിക്കുന്നു. ഇതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. ആത്മാവും അനാത്മാവും ഒന്നാകുന്ന എങ്ങനെയാണ്? സിദ്ധാന്തം, അതായത് അദ്വൈതിയുടെ അഭിപ്രായത്തിൽ ഇത് താതാത്മ്യത്തിലിരിക്കുന്നു എന്നാണ്. അദ്വൈതത്തെ അംഗീകരിക്കാത്തവരെല്ലാം പറയുന്നത് അല്ല, ഇത് രണ്ടും വേറെ വേറെ തന്നെയാണ്, ദ്വൈതികളുടെയും മറ്റും അഭിപ്രായം. അങ്ങനെ ഒരു താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് താതാത്മ്യത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധ്യാസത്തെ, ഭ്രമത്തെ അംഗീകരിക്കുന്നു. അധ്യാസം, ഭ്രമം, അതിന്റെ ലക്ഷണങ്ങളും മറ്റൊക്കെ വിശദമായിട്ട് പറയും. അല്ല, ഇത് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭ്രമമില്ല, അധ്യാസമില്ല. അദ്വൈതിയുടെ അഭിപ്രായം ഇവിടെ ഈ രണ്ട് താതാത്മ്യത്തിലിരിക്കുന്നു എന്നാണ്. അതെങ്ങനെ പറയുന്നു? ശ്രുതി, യുക്തി, അനുഭവം, ഇതിനെല്ലാം വെച്ചുകൊണ്ട് പറയാം. ആത്മാവും അനാത്മാവും സ്ഥിത് ജഡങ്ങൾ ഇവിടെ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ ആദ്യം ചിന്തിക്കാം. കാരണം അനുഭവത്തെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ അനുഭവത്തിൽ അവസാനിക്കുന്നതുമാണ് ഈ വിദ്യ എന്ന് പറയും. അനുഭവ അവസാനത്വ ബ്രഹ്മ വിദ്യായാഹ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭാഷകാരൻ തന്നെ പറയും, ഇത് അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അപ്പൊ ഈ ഇവിടെ പറയുന്ന ഈ ഭ്രമം, അധ്യാസം, സ്വ അനുഭവത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നിഷേധിക്കുകയാണ്. അനുഭവത്തിൽ എങ്ങനെയത് വരുന്നു നമുക്കറിയാം. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ, പുതിയൊരു വിഷയമല്ല. ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷയിൽ, ശൈലിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ആത്മാവിനെ കുറിച്ച് ശ്രുതിയിൽ പറയുന്നത്, നമ്മുടെ അനുഭവം എന്തായിക്കൊള്ളട്ടെ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. ശ്രുതിയിൽ പറയുന്ന എന്താണ്? അത് നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, ആനന്ദസ്വരൂപമാണ്, അസംഗമാണ്, സർവവ്യാപകമാണ്, അനാദി അനന്തമാണ്, ഇങ്ങനെ വിശേഷിപ്പിക്കുകയാണ്. അത് നീയാണെന്നും പറയും, തത്വമസി പറയുന്നതാണ്. നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന ആത്മവസ്തു നീയാണ് എന്ന് ശ്രുതി പറയുന്നു. അപ്പൊ അത് താനായിരിക്കണം. ശാസ്ത്ര അഭ്യാസം എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഉപദേശം. ശാസനാത് ശാസ്ത്രം, ആരുടെ ഉപദേശം? ഗുരുക്കന്മാരുടെ ഉപദേശം, അല്ലെങ്കിൽ ശ്രുതിയുടെ ഉപദേശം. ശ്രുതി സനാതന ധർമ്മവിശ്വാസമനുസരിച്ച് ശ്രുതി ഈശ്വരപ്രോക്തമാണ്. ഈശ്വരന്റെ ഉപദേശമാണ് എന്ന് പറയുന്നതിനും ശാസ്ത്രത്തെ അങ്ങനെ പറയുന്നതും ശരിയാണ്. ആ ശാസ്ത്രം ഉപദേശിക്കുകയാണ്, നീ നിത്യശുദ്ധമുക്ത സ്വഭാവം ഉള്ള ആനന്ദസ്വരൂപിയായ ആത്മവസ്തുവാണ്. പക്ഷെ നമ്മുടെ അനുഭവമോ? ഞാൻ ദുഃഖിയാണ്. ചിലപ്പോൾ ഞാൻ സുഖിയാണെന്ന് നമുക്ക് അനുഭവം ഉണ്ടായേക്കാം, പക്ഷെ വീണ്ടും നമുക്ക് അനുഭവം വരുന്നു ഞാൻ ദുഃഖിയാണ്. ഇതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത്. അതായത് ആനന്ദസ്വരൂപനായിരിക്കുന്ന എന്നിൽ ഞാൻ ദുഃഖിയാണെന്നുള്ള അനുഭവം ഉണ്ടാകുന്നതാണ് താതാത്മ്യം. ഇതിനാണ് അധ്യാസം എന്ന് പറയുന്നത്, ഇതിനാണ് ഭ്രമം എന്ന് പറയുന്നത്. നമ്മൾ ഭ്രമം ഭ്രമം എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന രജ്ജസർപ്പം നമ്മൾ, കാരണം അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതാണ് ഭ്രമം. എന്താണ് ആനന്ദസ്വരൂപനായിരിക്കുന്ന താൻ ഞാൻ ദുഃഖിയാണെന്നറിയുന്നു? അല്ല, നമുക്ക് കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദസ്വരൂപനായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ബ്രഹ്മചാരിണിയാണ്. ഇതാണ് ഭ്രമം. അല്ല, ഞാനിനി ബ്രഹ്മമാണെന്ന് അറിഞ്ഞാലും ഭ്രമമാണ് തൽക്കാലം, അതൊരു ഭ്രമമായിരിക്കും. അപ്പൊ ഇത് എന്താണ് ഭ്രമം? അങ്ങനെ എത്ര എത്ര ഭ്രമങ്ങളാണ്. ഞാൻ കരുതുന്ന സ്വയം, ഞാൻ സർവസംഗ പരിത്യാഗിയാണ്, ഇതൊരു ഭ്രമമാണ്. ഞാൻ വന്ദ്യനാണ്, പൂജനീയനാണ്, ശ്രേഷ്ഠനാണ്, ഇത് ഭ്രമമാണ്, ഇതെല്ലാം ഭ്രമമാണ്. ഞാൻ വേദം, ഉപനിഷത്ത്, ശാസ്ത്രം, മീമാംസ, വേദാന്തം, വ്യാകരണം എല്ലാം അധ്യയനം ചെയ്ത് സർവശാസ്ത്രവിത്താണ്, ഇതൊരു ഭ്രമമാണ്. ഉപദേശിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കഴിവുള്ള നല്ല ബുദ്ധി സാമർത്ഥ്യവും ശേഷിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ഇതും ഭ്രമമാണ്. ഇങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ എന്തെല്ലാം ധരിച്ചിരിക്കുന്നു, ഇതെല്ലാം ഭ്രമം, ഇതെല്ലാം അധ്യാസം, ഇതാണ് ഇതരേതര ഭാവം എന്നോട് പറയുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആകാശകുസുമെന്നോ അല്ലെങ്കിൽ രജ്ജു സർപ്പമെന്നോ ആകാശ നീലിമയെന്നോ മരുമരീചികയോ എന്നെല്ലാം പറഞ്ഞു തരുന്നത്, ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുന്നത് നേരിട്ട് തന്നെ. കാരണം ശ്രുതി നമ്മളെ ഉപദേശിക്കുന്ന എന്താണ്? നീ ആനന്ദ സ്വരൂപനാണ്. ആനന്ദ സ്വരൂപനായിരിക്കുന്ന നീ എങ്ങനെ സന്യാസിയാവും, എങ്ങനെ ത്യാഗിയാവും? ആകാൻ പറ്റത്തില്ലല്ലോ. ആനന്ദത്തിലെവിടെയാ സന്യാസം? ആനന്ദത്തിലെവിടെയാ ത്യാഗം? ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ധരിക്കുന്നു. ധരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവമാണ്. അന്നേ നമ്മളീ മുട്ടയൊക്കെ അടിച്ച് മാലയൊക്കെ ഇട്ട് ഇരിക്കുന്ന എന്തിനാണ്? സ്വാമിയാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ആനന്ദത്തിലെവിടെയാ സ്വാമിത്വം? അവിടെ ഒന്നുമില്ല ആനന്ദത്തിൽ, ഇതൊന്നുമില്ല. ഈ വികല്പങ്ങൾ യാതൊന്നുമില്ല. ഇതെല്ലാം വികല്പങ്ങൾ, മനസ്സിന്റെ വികല്പങ്ങൾ. ഇത്തരം വികല്പങ്ങളൊന്നും ആനന്ദത്തിലല്ല. സർവവികല്പശൂന്യം എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. പക്ഷെ അതിൽ നമ്മൾ പല വികല്പങ്ങൾ ആരംഭിക്കുന്നു. ഇതിനെ ഇതരേതര ഭാവം എന്ന് പറയുന്നു. ഇത് നമ്മുടെ സ്വന്തം അനുഭവം. ശ്രുതി പറയുന്നു, യുക്തിപരമായി ചിന്തിച്ചാലും അത് തന്നെ. ജാഗ്രത സ്വപ്ന സുഷുപ്തിയുടെ വിശകലനങ്ങളിലൂടെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ജാഗ്രതത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, സ്വാമിയായിട്ടിരിക്കുന്നു. സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ അതാണ് യുക്തി, അവിടെ ഈ സ്വാമിത്വമൊന്നുമില്ല. ചിലപ്പോൾ പുരുഷൻ ഇവിടെയാണെങ്കിൽ അവിടെ സ്ത്രീയാകും, ഇവിടെ വൃദ്ധനാണെങ്കിൽ അവിടെ യുവാവാകും, ഇവിടെ ശിശുവാണെങ്കിൽ അവിടെ വൃദ്ധനാകും. ഇതെല്ലാം മാറി മാറി വരുന്നു. ഇതൊന്നും സ്ഥായിയായിരിക്കുന്നില്ലല്ലോ. ഇനി സുഷുപ്തിയിലേക്ക് പോയാലോ, അവിടെ ഇത് യാതൊന്നുമില്ല. ഇത്തരത്തിലുള്ള യാതൊരു ഭാവങ്ങളും അവിടെയില്ല. സ്വാമി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ സ്വാമിയല്ല, ബ്രഹ്മചാരിയല്ല, എന്തിന് ബ്രഹ്മം പോലും അല്ല. അപ്പൊ ഇതെല്ലാം എവിടെ പോയി? അത് യുക്തി. ഇത്തരം യാതൊരു അധ്യാസങ്ങളും ഭ്രമങ്ങളും കൽപ്പനകളും അവിടെയില്ല. ഇതെല്ലാം ഉണർന്നു വരുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിലാണ്. അങ്ങനെ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാലും എന്താണ്? സ്ഥായിയായി നിൽക്കാത്ത ഇതൊന്നും, ശാശ്വതമായി നിൽക്കാത്ത ഇതൊന്നും എന്റേതല്ല. ശ്രുതി പറയുന്നു എന്താണ്? നീ ആനന്ദ സ്വരൂപനാണ്. അവിടെ നീ മറ്റെന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ആരോപണങ്ങളാണ്, കൽപ്പനകളാണ്, അധ്യാസമാണ്, ഭ്രമമാണ്. ഇവിടെ താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് പൂർവക്ഷി പറയുന്നത്. പക്ഷെ സംഭവിച്ചിരുന്നു, ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അനുഭവം. എന്തായാലും പൂർവക്ഷി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇതരേതര ഭാവം അനുപന്നമാണോ? ഇത് ശരിയല്ല എന്നാണ്. ഇവിടെ വിഷയവിഷയിണോഹോ, വിഷയത്തിലും വിഷയിലും. ഇവിടെ വിഷയി എന്ന് പറയുന്നതിനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വിഷയം എന്താണെന്ന് നമുക്ക് നല്ല പരിചയമാണ്. അസ്മത് പ്രത്യേക ഗോചരമാണ് വിഷയം എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അപ്പോൾ വിഷയം വിഷയി ഈ ശബ്ദം ആവർത്തിച്ച് വരുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുമ്പോൾ ആ വസ്തു ആ അറിവിന്റെ വിഷയം എന്ന് പറയാം. വസ്തുവിന് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന വസ്തു ആ ഇച്ഛയുടെ വിഷയം എന്ന് പറയും. ജ്ഞാനം, ഇച്ഛ ഇതെല്ലാം സവിഷയകമാണെന്ന് പറയും. അതായത് വിഷയത്തോടുകൂടിയതാണ്, അതെപ്പോഴും വിഷയത്തോട് ചേർന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അറിവിൻ സ്ഫുരിക്കുന്നത് പുസ്തകമായിരിക്കുമ്പോൾ ആ പുസ്തകം വിഷയവും ആ പുസ്തകത്തെ സ്ഫുരിപ്പിക്കുന്ന അറിവ് അത് വിഷയുമായിരിക്കുന്നു. അപ്പൊ വിഷയി എന്ന് പറയുന്നത് അറിവിനെയാണ്. ഇച്ഛയ്ക്കാണെങ്കിൽ ആ ഇച്ഛയുടെ വിഷയമായി വരുന്നു. അപ്പോൾ അവിടെ വിഷയി വരുന്ന ഇച്ഛയാണ്. ഇവിടെ ഇപ്പോൾ വിഷയി എന്ന് പറയുന്ന അറിവിനെയാണ്. ആ അറിവിന്റെ കേന്ദ്രം അതാണ്. നാനാതരത്തിലുള്ള അറിവുകൾ ഉണ്ടാകുന്നു. ആ അറിവിന്റെ കേന്ദ്രമാണ് ഞാൻ എന്ന അറിവ്. അപ്പൊ ഞാൻ എന്നുള്ള അറിവിനെയാണ് ഇവിടെ വിഷയി എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നു മറ്റു സ്ഥലങ്ങളിൽ അറിവ് ഏതറിവിനെയും നമുക്ക് വിഷയി എന്ന് പറയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത് ജ്ഞാനെന്നുള്ള അറിവിനെയാണ്. ജ്ഞാനെന്ന് പറയുന്ന അറിവിനെ എന്തുകൊണ്ട് വിഷയി എന്ന് പറയുന്നു? കാരണം ഈ ജ്ഞാനെന്ന് പറയുന്ന അറിവ് നമുക്ക് പറയാം ആത്മാവിലേക്കുള്ള ഒരു ചൂണ്ടുവലയാണ്. ആ അറിവ് ആത്മാവിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അറിവാണ്. അല്ലെങ്കിൽ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ആത്മവസ്തുവിൽ നിന്നും ഉണ്ടാകുന്ന പ്രഥമ സ്ഫുരണം, അതാണ് ഞാനെന്ന ബോധം. അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന സമയം. ഒരാൾ ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആ ഉണർവിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ അവ്യക്തതയാണ്. അവ്യക്തത എന്ന് പറയുന്നത് കൊണ്ട് ഈ ജാഗ്രതത്തിലെയോ സ്വപ്നത്തിലെയോ വ്യക്തതകൾ അവിടെയില്ല. പ്രപഞ്ചബോധം അവിടെയില്ല, വസ്തുബോധം അവിടെയില്ല. അതുകൊണ്ടാണ് നമ്മളതിന് അവ്യക്തം എന്ന് പറയുന്നത്. ആ അവ്യക്തതയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക്, അതായത് ഉണർവിലേക്ക് വരുമ്പോൾ നമ്മളെ ഉണർത്തുന്ന ബോധത്തിന്റെ പ്രഥമ സ്ഫുരണം ആണ് അഹം, ഞാൻ എന്ന് പറയുന്നു. അപ്പോ ആ അഹത്തിന്റെ, ഞാൻ എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നു ചൈതന്യം, ആത്മവസ്തു. വേറെ രീതിയിലും പറയാം, ഞാൻ എന്ന് പറയുന്ന ആ പ്രഥമ സ്ഫുരണം, ബോധസ്ഫുരണം ആ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നു മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച്. അത് കഴിഞ്ഞ് പിന്നീട് പ്രവർത്തിക്കുന്ന മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ വസ്തുക്കളെല്ലാം അപേക്ഷിച്ച് ആത്മവസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ബോധത്തിന്റെ സ്ഫുരണമാണ് അഹം. ആ അഹം ബോധമാണ് എപ്പോഴും വിഷയിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അറിയുന്നു, ഞാൻ പുസ്തകത്തെ അറിയുന്നു, ഞാൻ സുഖത്തെ അറിയുന്നു, ഞാൻ സുഖിയായിരിക്കുന്നു. ഇതിനോടെല്ലാം ചേർന്ന് ഈ ഞാൻ എന്നുള്ളതിനെ ബന്ധിപ്പിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് വിഷയി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഞാൻ എന്ന് ആ സ്ഫുരണത്തെ, ബോധത്തിന്റെ സ്ഫുരണത്തെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ ബോധത്തിന്റെ സ്ഫുരണം, ഇത് ജീവന്റെ പ്രകടഭാവമാണ്. ജീവന്റെ പ്രകടഭാവം എന്ന് പറയുന്നത് ജീവനെ നമ്മൾ അറിയുന്നത് ഈ സ്ഫുരണത്തിലൂടെയാണ്. ഈ സ്ഫുരണം നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവമുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ജീവനുള്ള ഒന്നാണ്. നമ്മൾ ഈ പുസ്തകത്തെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു എന്താണ്, ഇത് ജഡമാണ്. കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു സ്ഫുരണമില്ലെന്നാണ്. ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണ്, എന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്നുള്ള സ്ഫുരണം എന്നിലും നിന്നിലും ഇരിക്കുന്നത് പോലെ ഈ പുസ്തകത്തിലോ ഈ വാച്ചിലോ ഇല്ല. അതുകൊണ്ട് ഇത് ജഡമാണ്. മരിച്ച മൃതശരീരത്തിൽ നോക്കിയിട്ട് നമ്മൾ പറയും ഇത് ജഡമാണ്. എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ ഈ ഞാൻ എന്ന് പറയുന്ന സ്ഫുരണം അവിടെ ഇല്ല, എന്നുവെച്ചാൽ ജീവനില്ല, എന്നുവെച്ചാൽ വിഷയില്ല. ആ വ്യക്തിയെ സംബന്ധിച്ച് വിഷയങ്ങളും ഇല്ല, ഇതിന് വിഷയങ്ങളില്ല, പുസ്തകത്തിന് വിഷയങ്ങളില്ല, വാച്ചിന് വിഷയങ്ങളില്ല, എനിക്കും നിനക്കും വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ രണ്ടുപേരിലും ഈ ബോധസ്ഫുരണമുണ്ട്. അത് ജീവന്റെ പ്രകടമായ ഭാവമാണ്. ചൈതന്യം ഞാൻ എന്നുള്ള ബോധത്തിലൂടെ സ്ഫുരിക്കുമ്പോൾ നമ്മൾ ആ ചൈതന്യത്തിന് ജീവൻ എന്ന് പേരിട്ട് വിളിക്കും. അങ്ങനെ ഒരു സ്ഫുരണമില്ലാത്ത ചൈതന്യത്തെ നമ്മൾ സങ്കല്പിച്ചു നോക്കുക, അതിനെ നമുക്ക് ശുദ്ധ ചൈതന്യം എന്ന് വിളിക്കാം. ശുദ്ധ ചൈതന്യം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും എന്താണ്, ബ്രഹ്മം എന്ന് പറയും. ഇതാണല്ലോ നമ്മുടെ ചർച്ച, ജീവനും ബ്രഹ്മവും എന്ന് പറയും. അതിനെ തന്നെ നമുക്ക് ഈശ്വരൻ എന്ന് പറയാം, അതായത് ഞാനെന്നുള്ള, അതിനെയുള്ള നമ്മൾ അഹംഭാവം എന്ന് പറയുന്നത്. ആ അഹം എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുന്ന ശുദ്ധമായ ചൈതന്യം, അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നു, ശുദ്ധ ചൈതന്യം എന്ന് പറയുന്നു. അവിടെ താദാത്മ്യമില്ല, ഇവിടെ പറയുന്നു അവിടെ വിഷയത്വമില്ല, അത് വിഷയമല്ല, അവിടെ വിഷയങ്ങളില്ല, അതിനെ പരിപൂർണ സച്ചിദാനന്ദം, ആനന്ദ സ്വരൂപം എന്ന് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മളിൽ ഒരു താദാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അതായത് ആ ഉണർവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഉണർന്നു വരാതിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. പക്ഷെ ആ ഗാഠനിദ്രയിൽ നിന്ന് നമ്മൾ ഉണർവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ എന്നുള്ള ബോധം സ്ഫുരിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ വന്നു ഇത്, ഇത് എന്ന് നമ്മൾ ഉടൻ നമ്മുടെ ഉള്ളു അറിയുന്നു. ഏതിനെ? ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, ആശ്രമം, പരിസരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോരാജ്യങ്ങൾ എല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന ബോധത്തോട് ബന്ധപ്പെടും. അപ്പൊ ഞാൻ ഇവിടെ, ഇതെന്റെ ശരീരം, ഞാൻ ആശ്രമത്തിൽ, ഈ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുന്നു. അധ്യാസം ആരംഭിക്കുന്നു, വീണ്ടും സുഷുപ്തി വരെ ഇത് തുടരുന്നു. സ്വപ്നത്തിനും ജാഗ്രതത്തിനും മാറി മാറി ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വിഷയിഭാവങ്ങൾ ഉണ്ടാകുന്നു. ആ ശുദ്ധമായ അവസ്ഥയിൽ അവിടെ വിഷയിഭാവങ്ങളില്ല. അധ്യാസത്തിലുണ്ട് വിഷയും വിഷയവും. ഈ ഞാനെന്നുള്ള സ്ഫുരണം, ഈ ബോധം, ഇതെന്താണ് വാസ്തവത്തിൽ? ഞാൻ പറഞ്ഞു, അറിവിൽ നിന്നുള്ള ആദ്യ സ്ഫുരണമാണെന്ന് പറഞ്ഞു. ഇതിനെ ഒന്ന് വ്യവച്ഛേദിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ശുദ്ധമായിരിക്കുന്ന, പരിപൂർണമായിരിക്കുന്ന ഈ അറിവിൽ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനെന്നുള്ള ഒരു സ്ഫുരണം എങ്ങനെ നിലനിൽക്കുന്നു? അതിന്റെ സ്വരൂപം എന്ത്? അതിന് പറയുന്ന സമാധാനം സ്ഥൂല ദൃഷ്ടിയാണ് ഒരു സമാധാനം. നമ്മൾ ഉറക്കത്തിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ, ഉണർവിലേക്ക് വരുമ്പോൾ, ഈ തരത്തിലൊരു സ്ഫുരണം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ അവിടെ മുൻകൂട്ടി തന്നെ തയ്യാറായിരുന്നു എന്നാണ്. അതായത്, കേവലമായ ശുദ്ധമായ ചിത്ത് ജഡവുമായി സൂക്ഷ്മമായി കലരുന്നു. അതാണ് അഹംസ്ഫുരണം എന്ന് പറഞ്ഞാൽ, ഈ അഹംസ്ഫുരണം, ഞാനെന്ന ആ ബോധം ശുദ്ധമായ ചിത്തല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ വ്യാഖ്യാനമാണ്. അതിൽ തന്നെ എന്ത് വരുന്നു? ചിത്തിന്റെയും ജഡത്തിന്റെയും ഒരു കലരൽ, ഒരു താതാത്മ്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. സൂക്ഷ്മമായ ജഡം, നമ്മുടെ സ്ഥൂലമായ ബുദ്ധിക്ക് വിഷയമാകാത്ത സൂക്ഷ്മമായ ജഡം, അതിനെയാണ് നമ്മൾ പറയുന്നത് മനസ്സ്, അന്ധക്കരണം അല്ലെങ്കിൽ അന്ധക്കരണ വൃത്തികൾ എന്ന് പറയുന്ന ആ ജഡം, ആ ജഡവസ്തു ചൈതന്യത്തോടുകൂടി അതിസൂക്ഷ്മമായ രീതിയിൽ ചേരുന്നു, താതാത്മ്യപ്പെടുന്നു. ആ താതാത്മ്യത്തിന്റെ പ്രകടഭാവമാണ് നമ്മൾ അഹം എന്ന് വ്യക്തമായി അറിയുന്നത്. ആ താതാത്മ്യം നമ്മുടെ അറിവ് സ്ഫുരിക്കുന്നതിനും എവിടെയോ ഒരു അവ്യക്തതയിൽ വെച്ച്, സുഷുപ്തിയുടെ അവ്യക്തതയിൽ വെച്ച് അത് ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥൂലമായ ബുദ്ധിക്ക് പിന്നിലേക്ക് പോയി അതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്നും ഉണരുന്ന നിമിഷത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഉറക്കത്തിലേക്ക് പോകുന്ന നിമിഷത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരു അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരുന്നതായിട്ടാണ് ഉണർവിനെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഒരു വ്യക്തതയിൽ നിന്ന് ഏതൊരു അവ്യക്തതയിലേക്ക് പോകുന്നതായിട്ടാണ് ഉറക്കത്തെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഇവിടെ അതിസൂക്ഷ്മത്തിൽ നിന്നും ചിജടങ്ങളുടെ താതാത്മ്യം സ്ഥൂലമായി സ്ഥൂലമായി സ്ഥൂലമായി വരുന്ന ഏതോ ഒരു ദിശയിൽ നമ്മളതിനെ തിരിച്ചറിയുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു, അഹം, ഞാൻ, ഇതാണ് താതാത്മ്യം എന്ന് പറയുന്നത്. ഈ താതാത്മ്യം നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ അത് ശരിയാണ്, നമുക്ക് സംശയിക്കാൻ വഴിയൊന്നുമില്ല. ശാസ്ത്രാഭ്യാസം എന്ന് പറയും, ശാസ്ത്രാഭ്യാസം ആത്മാഭ്യാസമാണെന്ന് പറയും. ആത്മാഭ്യാസം ഇതിർബുധാഹ, ബുദ്ധന്മാർ ഇതിന് ആത്മാഭ്യാസം എന്ന് പറയുന്നു. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അഭ്യാസം എന്ന് പറയും. ഈ അഭ്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നൊരു അഭ്യാസമാണ്. ഒരു കാല് തറയിൽ തൊട്ടുകൊണ്ടും ബാക്കി കൈയും കാലും എല്ലാം ആകാശത്തിലേക്ക് വീശിയുള്ള അഭ്യാസങ്ങൾ, അതുപോലെയുള്ളൊരു അഭ്യാസമാണ് ഈ ശാസ്ത്ര അഭ്യാസം എന്ന് പറയുന്നത്. നമ്മൾ മറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന പോലെയല്ല. വിഷയങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അന്യമാണ്. കണക്ക് പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, ഒന്നേയധികം ഒന്ന് രണ്ട്, അത് ഞാൻ അന്യമായ, എന്നിൽ നിന്ന് അന്യമായ ഒരു വിഷയത്തെ പഠിക്കുന്നു. ശാസ്ത്ര അഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ആത്മാഭ്യാസമാകുന്ന എങ്ങനെ? ഇതൊരു അഭ്യാസമാണ്. ഈ അഭ്യാസത്തിൽ, ഈ പരിശീലനത്തിൽ വിഷയമെന്ന് പറയുന്നത് താൻ തന്നെ. അതുകൊണ്ട് പറയും, ശാസ്ത്ര അഭ്യാസം അന്തർമുഖമായി വേണം ശീലിക്കേണ്ടത്, ബഹിർമുഖമായല്ല. സയൻസും കണക്കും പഠിക്കുന്ന പോലെയല്ല. സയൻസും കണക്കും പഠിക്കുന്നത് പോലെ പഠിക്കുമ്പോൾ ആ പഠനം ബഹിർമുഖമാകും. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രവിക്കുന്നത്, മനനം ചെയ്യുന്നത്, ധ്യാനിക്കുന്നത് നമ്മിൽ നിന്നും വിട്ട ഏതോ ഒരു വസ്തുവിനെയാണ് എന്നുള്ള ധാരണയിലായിരിക്കും നമ്മുടെ അഭ്യാസം പോകുന്നത്. കൊച്ചുകുട്ടികൾ എഞ്ചുകൂടി പഠിക്കുന്ന പോലെ, ഒരു രണ്ട് രണ്ട്, ഈ രണ്ട് നാല്, മൂ രണ്ട് ആറ് എന്ന് പഠിക്കുന്ന പോലെ. ആ പഠിക്കുന്ന വിഷയമൊന്നും ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പഠിക്കുന്നത് എന്നെ തന്നെ. നമ്മുടെ പഠനം എന്നിൽ നിന്ന് മാറി ഗ്രന്ഥത്തിലേക്ക് പോയി, ഗ്രന്ഥാക്ഷരങ്ങളിൽ, വരികളിൽ, പുസ്തകത്തിൻ്റെ താളുകളിൽ, അതിലുള്ള വിസർഗങ്ങളിൽ, എന്തിന് അതിൻ്റെ കൊഴുപ്പുത്തിൽ വരെ മനസ്സ് വ്യാപരിക്കുമ്പോൾ അത് ബഹിർമുഖമായ പഠനമായി. നമ്മുടെ പഠനം ബഹിർമുഖമാകുന്ന നമ്മൾ അറിയത്തില്ല. നമ്മുടെ പഠനം അന്തർമുഖമാകുന്നത് എങ്ങനെ? നമ്മൾ പഠിക്കുന്ന എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പഠിക്കുക എന്ന് പറയുന്നതിന് യോജിച്ച ഒരു ഭാഷയല്ല. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞേ പറ്റും. നമ്മളത് ശീലിച്ചു പോയതുകൊണ്ട് അറിയാതെ തന്നെ എൻ്റെ വായിൽ നിന്നും അത് തന്നെ വരും. നമ്മൾ ശ്രവിക്കുന്നത്, നമ്മൾ മനനം ചെയ്യുന്നത്, നമ്മൾ നിരിധ്യാസനം ചെയ്യുന്നത്, ധ്യാനിക്കുന്ന വസ്തു നമ്മൾ തന്നെ. ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്നത് നമ്മളെ തന്നെ. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് നമ്മൾ ഒരു ഉപകരണമായി നമ്മൾ ഗ്രന്ഥത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു ഉപകരണമായി ഒരു ആചാര്യനെ സ്വീകരിക്കുന്നു. ശ്രുതിയാണ് നമ്മളെ ഈ കാര്യം ബോധിപ്പിക്കുന്നത്. ശ്രുതി ശരണനായി ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അല്ല, എന്റെ അനുഭവം നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്നല്ല. ഈ ഭാഷയത്തിൽ അങ്ങനെ വരുന്ന ഒരു വരി പോലും നിങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും കിട്ടത്തില്ല. ഇതാ ഞാൻ എന്റെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, പറയുന്ന ഒരു ഭാഗം കിട്ടത്തില്ല. പറയുന്നതാണ് ശ്രുതി ശരണാഗതനായി ഉപദേശിക്കുന്നു എന്നാണ്. അപ്പൊ ഈ പറയുന്ന ആളിന്റെ സ്ഥാനം ഈ മൈക്കിന്റെ സ്ഥാനമേ ഉള്ളൂ. കാരണം ശ്രുതി വാക്യങ്ങൾ ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിലേക്ക് വ്യാപരിച്ച് അറിവായി, അല്ലെങ്കിൽ അറിവിനെ അവിടെ സ്ഫുരിപ്പിച്ച് ആ അറിവ് വീണ്ടും ശബ്ദരൂപത്തിൽ ഒരു വ്യക്തിയുടെ മുഖത്ത് നിന്ന് നിർഗളിച്ച് നമ്മുടെ ശ്രവണകൂടങ്ങളിൽ വീണ്ടും വന്ന് നമ്മുടെ ഉള്ളിൽ വീണ്ടും അത് അറിവായി രൂപപ്പെടുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമ്മൾ ശ്രവണം എന്ന് പറയുന്നത്. ശ്രവിക്കുന്ന ശ്രുതിയെ അങ്ങനെയുള്ള ഒരു ശ്രവണം അന്തർമുഖമായി ആത്മനിഷ്ഠമായി നടത്തണമെന്നാണ് പറയുന്നത്. ബഹിർമുഖമായി ഗ്രന്ഥനിഷ്ഠമായി അല്ല അത് നടത്തേണ്ടത്. അതെങ്ങനെ സംഭവിക്കും? നമ്മുടെ മനസ്സ് രണ്ടായി പകുത്ത് ഒരു ഭാഗം അന്തർമുഖമായി, എന്താണ് ഈ ആത്മാവ്? അനന്തമായ വിശാലമായ ഈ ചൈതന്യ വസ്തുവിൽ നമ്മുടെ മനസ്സിന്റെ ഏതോ ഒരു ഭാഗം പറ്റി നിന്നുകൊണ്ട് അകമുഖമായി എന്ന് പറയും. അതിന്റെ ഒരു ഭാഗം നമ്മളെ ഈ ആത്മതത്വത്തെ ഈ ബോധിപ്പിക്കുന്ന ഈ പരമാത്മ വസ്തുവിന് ഈ ചൈതന്യത്തെ ബോധിപ്പിക്കുന്ന ശ്രുതിവാക്യങ്ങളിലേക്ക് ഉറപ്പിച്ച് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അതീതമായി, അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും വ്യാപിച്ച്, അല്ലെങ്കിൽ ഇതിനെല്ലാം ആധാരമായി, അല്ലെങ്കിൽ ഇതെല്ലാമായി നിൽക്കുന്ന ആത്മവസ്തുവിൽ നിലയുറപ്പിച്ച് ആത്മനിഷ്ഠനായി ശ്രവണം മനനം നിരിധ്യാസനം ഒരേ സമയത്ത് അനുഷ്ഠിക്കണമെന്ന്. നമ്മുടെ മനസ്സ് അന്തർമുഖമായി നമ്മൾ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോൾ ആത്മാവിലേക്ക് ഉറയ്ക്കുന്നതിനനുസരിച്ച് ശ്രവണം മനനമായും മനനം നിരിധ്യാസനമായും മാറുന്നു. ആത്മാഭ്യാസം ശാസ്ത്രാഭ്യാസം ശാസ്ത്ര സമാധിയാണ്. മനസ്സ് അന്തർമുഖമായി ആത്മനിഷ്ഠമായി ആത്മസ്ഥനായി അത് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ, അല്ല ബഹിർമുഖമായി പുസ്തകത്താളുകളിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മവസ്തുവിനെ തന്നെ നിന്ന് അന്യമാക്കി ഒരു വിഷയമായി അതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അന്തർമുഖത നമുക്ക് സ്വാധീനമാകുന്നു. അതാണ് ശാസ്ത്രാഭ്യാസത്തെ ആത്മാഭ്യാസം എന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു.
4: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമഃ ശിവായ.
2: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ഓർഗ്, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഈസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
5: ശ്രീമുഖ Thank you.

അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. അഗ്രേ കിഞ്ചന ആസി മുമ്പ് സൃഷ്ടിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ശൂന്യമേവ സ്യ, അതിനാണ് ഒന്നുമില്ലാത്ത ശൂന്യത. ഒന്നുമില്ലാതിരുന്നു കേവല ശൂന്യത. അതിനിലൂടെ ശൂന്യവാദികൾ പറയുന്നു, ഒന്നുമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ എന്താ എന്റെ കാര്യത്തിൽ പറഞ്ഞു? കാര്യം കാരണം പ്രപഞ്ചത്തിലെ സർവ്വം എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ, ഒന്നുകിലത് കാര്യരൂപത്തിലായിരിക്കും അല്ലെങ്കിൽ കാരണരൂപത്തിലായിരിക്കും. ഒന്നുമില്ലാത്ത ശൂന്യതയിലൂടെ ശൂന്യവാദികൾ പറയുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു, ശരിയാണ്, കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ കാരണം ഉണ്ടായിരുന്നല്ലോ. മൃത്പിണ്ടാതി ദർശന അനുസമാനം പറഞ്ഞു. പാത്രമില്ല പക്ഷെ മണ്ണുണ്ടല്ലോ പറയുന്നത്, അത് ശരിയല്ല. എന്തുകൊണ്ട്? ഉത്പത്തിക്ക് മുമ്പ് സർവ്വ അനുബലം, ഒന്നും അനുഭവമില്ലാതാണ്. ഇല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു? അനുഭവമില്ലാത്തതുകൊണ്ട്. ഏതെങ്കിലും ഒന്നിനെ അനുഭവമില്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? അനുഭവമില്ലെങ്കിൽ ഇല്ല. അതാണ് പറഞ്ഞ അനുപലബ്ധിച്ചത് അഭാവേതു സർവസ്ഥിത പ്രവൃത്തത്തെ എന്ന കാരണം കാര്യം ഉപലബ്ധിക്കുന്നു. അനുഭവിക്കാതിരിക്കുകയാണ് ഒരു വസ്തുവില്ല എന്ന് പറയുന്നതിന് കാരണമെങ്കിൽ. ഉത്പത്തി മുൻപ് ഒന്നിനെ അനുഭവിച്ചില്ല, ആരനുഭവിച്ചത്? അതുകൊണ്ട് അഭാവമാണ്. അതിന് സമാനം പറഞ്ഞത് ശരിയല്ല. ഇവിടെ പറഞ്ഞു മൃത്യുനൈവേദം ആവൃതം ആസേ എന്ന് ശ്രുതി പറഞ്ഞിരിക്കുന്നു. മൃത്യുന ആവൃതം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആവരണം ചെയ്യാനൊന്ന്, ആവരണം ചെയ്യപ്പെടുന്നു ഒന്ന്, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശുദ്ധശൂന്യം അത് ശരിയല്ല. ശ്രുതി എന്ന് പറയുന്നു മൃത്യുനൈവേദം ആവൃതം ആസേ എന്നതിന് യുക്തിയുണ്ട്. എന്താണ് കാര്യസ്ഥി സദഹു ജായമാനസ് കാരണേ സത്യ ഉത്പത്തി ദർശനം അസദ്യാദർശനം. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യവസ്തുക്കൾ ഉണ്ടാകുന്നു കാണുന്നുണ്ട്. ഉടനെന്താണ് കാരണം? ഉള്ളപ്പോഴേ ഉണ്ടാകുന്നു, മണ്ണുള്ളപ്പോഴേ മൺപാത്രം ഉണ്ടാകുന്നു. എന്താണ് ജഗതോഭി പ്രാഗുത്പത്തി കാരണ അസ്തിത്വം അനുമീയത ഇഷ്ടാതി കാരണ അസ്തിത്വം. ഇവിടെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനുള്ളിൽ കാണുന്നത്? അതുപോലെ പ്രപഞ്ചത്തെ ഒരു കാര്യമായെടുത്താൽ അതിനു മുമ്പ് കാരണ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. ഘടാതി കാരണ അസ്തിത്വം എങ്ങനെയാണോ ഇവിടെ പാത്രത്തിന് മണ്ണ് കാരണമായിരിക്കുന്നത്, അതുപോലെ ഒന്നുമില്ല എന്ന് പറയുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഇത് ഈ ചർച്ച വളരെ നീണ്ടുപോവുകയാണ്, വളരെ നീണ്ട ചർച്ചയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ എന്തിനു ഇത്രയും ഒരു നീണ്ട ചർച്ചയ്ക്ക് വിഷയമാക്കണം? കാരണം ഏതിനെയും പരിശോധിച്ച് സ്വീകരിക്കാവൂ.

ചിന്തയെ ശൂന്യമാക്കുന്ന ഒന്നാണ് ഈ ശൂന്യവാദം. ചിന്തയെ ബുദ്ധിയൊക്കെ ശൂന്യമാക്കുന്ന ഒന്നാണ്. ഇനി ചിന്തിക്കാനൊക്കത്തില്ല, അതിനോട് ഭാഷകാരെ യോജിക്കുന്നില്ല. ബുദ്ധിയെ ശൂന്യമാക്കുന്ന ഒരു സിദ്ധാന്തത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി ഉപയോഗമില്ലാത്തതായി പോകും. ബുദ്ധിക്കൊരു ഉപയോഗം വേണമല്ലോ, അപ്പോൾ അത് ചിന്തിക്കാനാണ്. അപ്പോൾ അത് ചിന്തിച്ചു പോകണം. ഇപ്പം ശൂന്യവാദത്തെ ചിന്തിക്കാത്തവർക്ക് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ചിന്തിച്ചാൽ പിന്നെ ശൂന്യവാദത്തിന് നിൽപ്പില്ല, കാരണം ചിന്ത ശൂന്യമല്ലല്ലോ. അതുകൊണ്ട് അന്ധമായി ഒന്നിനെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് സാധ്യമല്ല. എന്തിനേയും വിശകലനം ചെയ്ത് ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന ഒന്നിനെ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. നമ്മൾ സർവത്തെയും ശൂന്യമാക്കുന്ന ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നു. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ കാര്യകാരണ ബന്ധമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. അതിൻ്റെ തുടർച്ചയാണ് അതാണ് ഇവിടെ പറയുന്ന യുക്തി. ഇതുപോലെയായിരിക്കും അവിടെ. ഇവിടെ ശൂന്യത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല, ഞങ്ങൾ പ്രപഞ്ച ശൂന്യത്തിൽ നിന്നും ഉണ്ടായതല്ല. ഘടാദി കാരണസ്യ പ്യസത്വമേവ അനുപമൃത്യ മൃത്യുണ്ടാധികം ഘടാദ്യ അനുപത്തി ചേരുന്ന മൃതാദേഹ കാരണത്വ. ശൂന്യവാദി അങ്ങനെ വിടുന്ന ആളല്ല. സർവകാര്യങ്ങളും ഒരു നാശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നു. അതാ പറയുന്നു, മണ്ണെടുത്ത് പാത്രം ഉണ്ടാകുമ്പോൾ ആ പാത്രം രൂപപ്പെടുന്നതിന് തൊട്ടു മുമ്പിൽ ആ മണ്ണിനൊരു നാശമുണ്ട്. ഏത് രൂപത്തിലാണോ വരുന്ന ആ നാശം, ആ രൂപത്തിന് നാശം വരുന്നു. മണ്ണിനെടുത്ത് ഉരുളയാക്കിയെങ്കിൽ ആ ഉരുള നശിച്ചു പോകും. ഒരു നിയമം പറയും, കാര്യ നിയത പൂർവവർത്തി കാരണം. നിയമം അനുസരിച്ച് കാര്യത്തിന്റെ തൊട്ടു മുമ്പിലുള്ളതിനെ കാരണം എന്ന് പറയുമ്പോൾ കാരണം അങ്ങനെ ആയിരിക്കും. അപ്പോൾ കാര്യത്തിന്റെ തൊട്ടു മുമ്പിൽ എന്താണ് ഒരു ശൂന്യത? മണ്ണുരുള നശിച്ചു, പുതിയൊരുന്നു അവിടെ പ്രത്യക്ഷമായി. സർവത്ര അതാ കാണുന്നു. അതുകൊണ്ട് ശൂന്യത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഒന്നാ അതല്ല. അവിടെ എന്താണോ മുമ്പുണ്ടായിരുന്നത് അത് തന്നെ പാത്രത്തിനുള്ളത്. മണ്ണാണോ മുമ്പുണ്ടായിരുന്നത് അതാണ് പാത്രത്തിനുള്ളത്. മണ്ണ് നശിച്ചത്, പിന്നെ എന്താ അവിടെ നശിച്ചത്? ആ ഒരു ആകൃതിയാണ് നശിച്ചത്. അതിനോട് പറയുന്നത് ഉണ്ണാദേഹി തത്ര കാരണം ഘടരിച്ചതാദേഹി എന്ന പിണ്ടാദ്യാധാര വിശേഷം. എന്തിനാ കാരണം എന്ന് പറയുന്നു? ഉരുളയാണോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണ കഷണം? അതിന്റെ ആകൃതി, അത് നീണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു, ഉരുണ്ടിരിക്കുന്നു, ഇതാണോ അതിന് കാരണമായതല്ല? അത് കാരണമല്ല, ആ വസ്തുവാണ് അവിടെ കാരണമായിരിക്കുന്നത്. സ്വർണം അല്ലെങ്കിൽ മണ്ണ്, അതിനാണ് നമ്മൾ കാരണം എന്ന് പറയുന്നത്, അല്ല അതിന്റെ ആകൃതിയല്ല. ഈ പ്രപഞ്ചത്തിനും അങ്ങനെയാണ്, കാരണമായിരിക്കുന്നത് ആ കാരണം തന്നെ കാര്യമായിരിക്കുന്നു. ഏതോ അത് തന്നെ കാര്യമായിരിക്കുന്നു. അതിൽ വരുന്ന ആകൃതികൾ അത് കാരണത്തിലൊന്നായിരിക്കും, കാര്യത്തിലൊന്നായിരിക്കും, വ്യത്യാസം തരാം. ഇവിടെ മണ്ണ് ഉരുള ഉരുണ്ട ആകൃതിയായിരുന്നു, പാത്രത്തിൽ വന്ന് വേറെ ആകൃതിയായി. സ്വർണം പരന്നിരുന്നു, ആഭരണമായപ്പോൾ അത് പല ആകൃതികളായി. പ്രപഞ്ചത്തിന്റെ കാരണം അതിന്റെ അനുവൃത്തി പ്രപഞ്ചത്തിലുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് എളുപ്പം എന്താണത്? സത്തായിരുന്നു കാര്യമായ പ്രപഞ്ചത്തിലും ആ സത്ത് അനുവർത്തിക്കുന്നു. പിന്നെ ഇവിടെ കാണുന്ന രൂപങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു, സത്തിന് മാറ്റമില്ല. അതുകൊണ്ട് പ്രപഞ്ചം സത് കാരണത്തോടുകൂടിയതാണ്, ശൂന്യമല്ല. ഇനി ശൂന്യത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പറയും സർവത്ര അനാശ്വാസം. സർവത്ര നമുക്ക് ശൂന്യം അനുഭവം എന്ന് മാത്രമല്ല, അനുഭവിക്കുന്നവന് ശൂന്യമായി. കാരണം സർവ്വ ശൂന്യത്തിൽ നിന്നല്ലേ, കാരണം കാര്യത്തെ അനുവർത്തിക്കണ്ടേ? അനുഭവവും ശൂന്യമായി. സർവത്ര ശൂന്യത എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നവന് അനുഭവം, അനുഭവ വിഷയം ഈ ത്രിപുടിയെ കാണത്തില്ല, വ്യവഹാരമില്ല. പിന്നെ വ്യവഹാരമില്ലെങ്കിൽ പിന്നൊന്നും പറയാനില്ല, കാരണം ശൂന്യം സർവത്ര അനുവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ അതല്ല, സത്താണ് ഇവിടെ കാരണം. ആ സത്ത് സർവത്ര അനുഭവപ്പെടുന്നു. അതിൽ നാനാ ആകാരങ്ങളുണ്ട്, ആകാര സത്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത്. ആകാരങ്ങൾ മാറുന്നു, നിരുണ്ടിരിക്കുന്നു, പരന്നിരിക്കുന്നു. ശബ്ദസ്പർശ രൂപരസ ഗന്ധത്തിൽ ആകാരങ്ങൾക്ക് മാറ്റം വരുന്നു. അത് മാറുന്നതുകൊണ്ട് ഒന്ന് മാറി വേറെ ഒന്നിനെ പ്രാപിക്കുന്നതുകൊണ്ട് അതിന് സ്ഥായിയായ ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ട് അതിനെ പറയുന്നു മിഥ്യ.

0: അതും ഇല്ലാത്തെന്നുള്ള അർത്ഥത്തിലല്ലേ. ഇത്ര പറഞ്ഞാലും പിടികിട്ടാത്തൊരു കാര്യമാണ്. അതുപോലെ വീണ്ടും പറയുന്നു, അതുകൊണ്ട് ആകാരം അല്ല സത്യം. ഒരു സുവർണാതിഹിതത്ര കാരണം ഘടരുചിന്താദ്യാകാര വിശേഷ തദഭാവി ഭവാൻ എന്ന് പറയുന്നു. അതില്ലെങ്കിലുമുണ്ട്, ആ ഉരുണ്ട ആകൃതി ഇല്ലെങ്കിലും പാത്രത്തിൽ മണ്ണുണ്ട്. അത് കലത്തിന്റെ ആകൃതിയിലോ ചട്ടിയുടെ ആകൃതിയിലോ കുടത്തിന്റെ ആകൃതിയിലോ ഏതാകൃതിയിലായാലും ശരി, ഇവിടെ മണ്ണുണ്ട്. അപ്പൊ ആകൃതി ഇല്ലെങ്കിലും മണ്ണ് സർവത്രയുണ്ട്. അല്ലെങ്കിൽ ആകൃതികൾ മാറി മാറിക്കൊണ്ടിരുന്നാലും വസ്തു അവിടെയുണ്ട്. അപ്പോൾ വസ്തു സത്യം. ഇവിടെ ശൂന്യത്തിൽ നിന്ന് പറയാൻ എന്താ ഉള്ളത്? ശൂന്യതയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. അസത്യ വിപിണ്ടാകാര വിശേഷം സുവർണാധികാരണ ദ്രവ്യ മാത്ര ദൈവഘടരുചകാധികാരിപത്ര ദർശ്യത്തെ. അത് മാത്രമല്ല, ഇപ്പോ പ്രത്യേക ഒരു ആകാരത്തിൽ നിന്നുണ്ടായെന്ന് പറയാൻ മതിയോ? മണ്ണിനെ എടുത്ത് ഉരുട്ടി ഉരുളയാക്കിയതിന് ശേഷമേ അതിൽ നിന്ന് പാത്രം ഉണ്ടാക്കാവുന്നില്ല. അത് പരന്നിരുന്നാലും ഉണ്ടാകും, മറ്റേതെങ്കിലും ഒരു ഷേപ്പിൽ ഇരുന്നാലും അതിൽ നിന്നുണ്ടാകും. കാര്യം ഉണ്ടാകുന്നത് കാര്യം എങ്ങനെയുള്ളതായാലും അത് മണ്ണിൽ നിന്നാണ്, അതിന്റെ ആകൃതിയിൽ നിന്നല്ല. അതുപോലെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചും. ഇവിടെ പ്രപഞ്ച കാരണമായ അസത്തിൽ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ ഘടരുചകാതിർജായതീതി സുവർണാദി ദ്രവ്യമേവ കാരണം. തസ്മാൻ നപ്പിണ്ടാകാര വിശേഷോ ഘടരുചകാതി കാരണം. അതുകൊണ്ട് ആ പ്രത്യേക ഒരു ആകൃതിയാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. നാമരൂപങ്ങളിൽ നിന്ന് നാമരൂപങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, മറിച്ച് വസ്തുവിൽ നിന്ന് വസ്തു ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. നാമരൂപങ്ങൾ, നാമം, മണ്ണ്, രൂപം, അതിൻ്റെ ആകൃതി, ഈ രണ്ട് നാമവും രൂപം, ഈ രണ്ടിൽ നിന്നും ഒരു കാര്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ നാമരൂപങ്ങൾക്ക് ആശ്രയമായി ഏതിനെ ഉദ്ദേശിച്ചിട്ടാണോ ശബ്ദം പ്രയോഗിക്കുന്നത്, ഏതൊരു പദാർത്ഥത്തിലാണോ ആ രൂപങ്ങൾ കാണുന്നത്, ആ വസ്തു, ആ വസ്തുവിൽ നിന്നാണ് കാര്യം പാത്രം ഉണ്ടായത്. അവിടെ ഒരു പ്രയാസമുള്ളത്, നമുക്ക് ആ വസ്തുവിൽ നിന്നും ആ ആകൃതിയെ മാറ്റാൻ കഴിയുന്നില്ല. അതേസമയം ആകൃതി മാറുന്നുണ്ട്, നമുക്കത് മാറ്റാൻ കഴിയത്തില്ല. പിണ്ഡം ഉരുണ്ടിരിക്കുന്ന മണ്ണ്, അതിൽ നിന്ന് ആകൃതി മാറ്റിക്കളയുക നമുക്ക് സാധ്യമല്ല. പക്ഷെ അതിനെ വേറെ രൂപത്തിലാക്കാം. ആദ്യം ആകൃതിയെ പ്രാപിച്ചിരുന്ന വസ്തു അതേ വസ്തുവിനെ മറ്റൊരാകൃതിയെ പ്രാപിക്കുന്നു. അവിടെ വസ്തുവാണ് നാനാരൂപങ്ങളെ പ്രാപിക്കുന്നത്. പക്ഷെ ആ വസ്തുവിൽ നിന്ന് ആകൃതി എടുത്തു മാറ്റാത്, എത്ര സമർത്ഥനായ ശില്പിയായാലും സാധ്യമല്ല. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്, ശിലവും ശിലയും ശില്പവും. ശിലയിൽ നിന്ന് ശില്പത്തെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ ആകൃതിക്ക് യാതൊരു പ്രാധാന്യമില്ല. സൃഷ്ടിയെ സംബന്ധിച്ച് ചിന്തിക്കുന്നു, ആ ശില്പത്തിന് കലാമൂല്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആ സൃഷ്ടി കാര്യകാരണ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് യാതൊരു മൂല്യമില്ല. അത് സ്ഥായിയല്ല. സ്ഥായിയല്ല എന്ന് പറഞ്ഞാൽ അതിനാണ് മിഥ്യ എന്ന് പറയുന്നത്. പക്ഷെ മൃത്ത് സത്യമാണ്, മൃത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ ആകാരമല്ല, വസ്തുവാണ് കാരണമായിരിക്കുന്നത്. അസത്യത്വം സുവർണാദി ദ്രവ്യേ, ആ സുവർണാദി ദ്രവ്യങ്ങൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഘടരുചകാതിർജായതേ, ഈ പാത്രങ്ങളൊന്നും ഈ രൂപത്തിൽ കാണത്തില്ല. ഇത് സുവർണാദി ദ്രവ്യമേവ കാരണം. അതുകൊണ്ട് ആ വസ്തുവിനെ എടുക്കുക, ആകൃതിയെ വിട്ടിട്ട് വസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന ആ ആകൃതിക്ക് കാരണമായിരിക്കുന്ന, മാറാതിരിക്കുന്ന എന്തോ അതാണ് വസ്തു എന്ന് ചിന്തിക്കുക. ആകൃതി മാറുന്നു, പല പാത്രങ്ങൾക്ക് പല ഷേപ്പ്. ആ മാറ്റങ്ങളിലെല്ലാം മാറാതിരിക്കുന്ന വസ്തു മൃത്ത്. അതുപോലെ സത്ത്, സദൈവ സ്വാമി ദമഗ്രാസി, ആ സത്താണ് ഇവിടെ സർവത്ര അനുസ്യൂതമായിരിക്കുന്ന. ആ സത്താണ് നാനാരൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നത്. ശബ്ദസ്പർശ രൂപരസഗന്ധ സർവവും സത്തായി അനുഭവപ്പെടുന്നു. ഭാവവും അഭാവവും പോലും സത്തായി അനുഭവപ്പെടുന്നു. അഭാവം അസ്ഥി, നാസ്തി എന്ന് പറയുന്നിടത്ത് പോലും സത്തിന്റെ അനുഭവമാണ്. നാസ്തി അസ്തിത്വത്തെ പരിചയമില്ലാതെ നോക്കുന്ന നാസ്തി എന്ന് പറയാൻ കഴിയത്തില്ല. ഏവനെ നിഷേധിക്കുന്ന അസ്തിത്വത്തെ, അപ്പൊ നിഷേധിക്കുന്ന ആദ്യം മുമ്പിൽ നിൽക്കും. ഇനി ശൂന്യവാദം പറയുകയാണെങ്കിൽ അവരോട് ചോദിക്കും, എന്താ ശൂന്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവിടുന്ന് ആ ശൂന്യം അസ്ഥി, അപ്പൊ അസ്തിത്വം വന്നു, പിന്നെ ഇവിടെ ശൂന്യം. അപ്പൊ നിങ്ങൾ എന്താ ശൂന്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം അസ്തിത്വത്തിനാണ്. കാരണം ശൂന്യം അസ്ഥി, ശൂന്യം ഉണ്ടെന്നാ പറയുന്നു. അപ്പോ അസ്തിത്വത്തിന് കൊടുക്കുന്ന മറ്റൊരു പേരാണ് ശൂന്യത. അവിടെ രണ്ടിനെയും വേർതിരിക്കാൻ കഴിയാതെ പറയും. അപ്പൊ ഒരാൾ പറയുന്നു ഞാൻ ശൂന്യവാദിയാണ്, ഞാൻ ശൂന്യത്തെ അംഗീകരിക്കുന്നുള്ളൂ, സത്യം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ശൂന്യത്തെ അംഗീകരിക്കുന്നു, ഉണ്ട്. ശൂന്യത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ നിലപാട്? നാസ്തി എന്നോ അസ്ഥി എന്നോ, ശൂന്യം അസ്ഥി. അപ്പൊ അത് തന്നെയാണ് അസ്തിത്വവാദം എന്ന് പറയുന്നത്. ഇപ്പൊ ശൂന്യവാദം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. പിന്നെ ആൾക്കാർ പറയുന്നത് ചിന്തിക്കാതെ, ആലോചിക്കാതെ പറയുന്നു, ബോധമില്ലാതെ പറയുന്നു, ശൂന്യമാണ്, എല്ലാം ശൂന്യത്തിലാണ്. ബുദ്ധൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു. പല ആധുനിക ആചാര്യന്മാരും പറയുന്നുണ്ട് ശൂന്യമാണ്, ചിന്തിക്കാതെ പറയുന്നതാണ്. സർവം ഹി കാരണം കാര്യം ഉത്പാദയ പൂർവോത്പന്നസ്യ ആത്മകാര്യസ്യ തിരോധാനം കുറവത് കാര്യാന്തരം ഉത്പാദയതി. അപ്പോ നാശത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പറയുന്നത്. അത് ശൂന്യവാദികൾ പറയുന്ന ഒരു പ്രസാദ ഒരു മുഖ്യ ഉദാഹരണമാണ്. വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാവും. ശരി, വൃക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വിത്തുണ്ടോ? അവിടെ ഇല്ല. വിത്തിനെന്താ സംഭവിച്ചത്? നശിച്ചു. അപ്പൊ അവർ ചോദിക്കും, ആ വൃക്ഷത്തിന് തൊട്ടു മുമ്പ് എന്താ സംഭവിച്ചത്? വിത്തായിരുന്നു, അതോ വിത്തിന്റെ നാശമാണ്? വിത്തെന്ന് പറയാൻ കഴിയില്ല, കാരണം വിത്തുള്ളപ്പോ വൃക്ഷമില്ല. വൃക്ഷമില്ല, വൃക്ഷമുണ്ടോ? വിത്തുള്ള ഉണ്ടായിരുന്നപ്പോ വൃക്ഷമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ വൃക്ഷത്തിന്റെ തൊട്ടു മുമ്പിൽ വന്നത്? ആ വിത്തിന്റെ നാശം. നാശത്തിൽ നിന്നാണ് ഉണ്ടായത്. അതുപോലെ ആ ഉരുണ്ട ആകൃതി, അത് നശിപ്പോഴാണ് പാത്രം വന്നത്. അതിന് നിഷേധിക്കുന്നത് ശരിയല്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? നൃത്തം എന്ന് പറയുന്ന ഒരേ ഒരു തത്വം, അത് നാനാ രൂപങ്ങളെ പ്രാപിച്ചിരിക്കുന്നു, അത് ഉരുണ്ടിരുന്നു. ആ ഉരുണ്ട ആകൃതിയാണ് അതിന്റെ കാര്യം. അത് മൃത്കാര്യം എന്ന് പറയും. മൃത്തിന് ഏത് രൂപത്തിലും ഇരിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ രൂപത്തിലും ഇരിക്കുന്ന മൃത്ത് വസ്തു, ആ ആകാരത്തെ രൂപത്തെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ അവസ്ഥ. ആകാരത്തെ വിട്ട് മൃത്തിനെ ചിന്തിക്കാൻ കഴിയത്തില്ല. ആ വസ്തുവാണ് കാരണം. പ്രപഞ്ചത്തിനും അങ്ങനെ തന്നെ ആ സത്ത്, അതാണ് കാരണം. പക്ഷെ സത്തിന്റെ ആകാരത്തെ വിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് സത്തിനെ സംബന്ധിച്ച് ഒരു പോരായ്മയാണ്. ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും, എന്തുണ്ടെന്നാ പറഞ്ഞത്? മേശയുണ്ട്, പുസ്തകമുണ്ട്. ഒരു വസ്തുവിനോട് ചേർന്നേ നമുക്ക് അതിനെ കൂടി ചിന്തിക്കാൻ പറ്റും. അതുപോലെ മൃത്തിനെ സംബന്ധിച്ച് ഒരു ആകാരത്തോടു കൂടി ചേർന്നേ ചിന്തിക്കാൻ പറ്റും. പക്ഷെ ആ മൃത്തിന്റെ സ്ഥായിത്വം ആകാരത്തിനല്ല. അതുകൊണ്ട് ഒരു ആകാരത്തെ അതിന്റെ കാര്യമായിട്ടെടുക്കാം, മൃത്കാര്യമായിട്ടെടുക്കാം. ഓരോ ആകാരത്തെയും മൃത്കാര്യമായിട്ടെടുക്കാം. കാര്യം എന്ന് വെച്ചാൽ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഉരുള, അത് മൃത്തിന്റെ കാര്യമാണ്. കാരണം ആകൃതി, അതുകൊണ്ടാണ് ഇവിടെ അനന്യത്വം എന്ന് പറയുന്നത്. കാര്യകാരണങ്ങൾക്ക് അനന്യത്വം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യം മൃത്തിൽ നിന്ന് വേറെ ഉണ്ടോ? ഉരുള എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? മൃത്ത് ഇത്, ഇത് ഉരുള, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും, വേർതിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കാര്യത്തെ വേർതിരിക്കാൻ കഴിയുന്നില്ല. കാര്യം കാരണത്തിൽ നിന്ന് വേറെയല്ല, കാര്യം കാരണത്തോട് അനന്യമാണ്, വേറെയാണെന്ന് കരുതിയാൽ ആ തോന്നലിന് കൊടുക്കുന്ന പേരാണ് മിഥ്യ. പിന്നെ മിഥ്യ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. ആ സത്തിനെ തന്നെയാണ് പറയുന്നത്. ഈ ആകാരം എന്ന് പറയുന്നത് ആ മണ്ണിന്റെ കാര്യം. മണ്ണല്ല വേറെ എന്തെങ്കിലും ആണോ? അപ്പൊ ആ മിഥ്യ എന്ന് പറയുന്നത് എന്താ? സത്യം തന്നെ, സത്ത് തന്നെ. എന്നാലും അതിനൊരു രൂപത്തിലിരിക്കാൻ കഴിയുന്നില്ല, പല പല രൂപത്തിൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പൂർവോത്പന്നസ്യ ആത്മകാര്യസ്യ, മണ്ണ് ഒരു രൂപത്തിലിരുന്നു. കുലാലന്റെ പാത്രം ഉണ്ടാക്കുന്ന ആളുടെ കൈ കിട്ടിയപ്പോൾ അത് വേറെ രൂപത്തിലായി. അതിന് ആദ്യം ആ മണ്ണിനെ എടുത്ത് ഏത് രൂപത്തിലേക്ക് അയാൾ മാറ്റിയോ അത് അതിന്റെ കാര്യം, ആത്മകാര്യം, മണ്ണിന്റെ കാര്യം. ശരി, അയാൾ അവിടെ നിൽക്കുന്നില്ല, വീണ്ടും അതിൽ പണി തുടരുകയാണ്. തുടരുമ്പോൾ തിരോധാനം കുറവത്, ആ രൂപം മാറുന്നു, പിന്നെ വേറെ രൂപത്തെ വന്നു, പിന്നെ അത് മാറി വേറെ രൂപത്തെ വന്നു. ആ കുലാലന്റെ കരവിരുതിനനുസരിച്ച് മണ്ണിന്റെ നാനാ രൂപങ്ങൾ മാറി മാറി മാറി വരുന്നു. ഓരോ രൂപങ്ങളെയും നശിപ്പിച്ചിട്ട് പുതിയ രൂപത്തിൽ പോയി. അതിൽ അവസാനം അതൊരു വലിയ കാലമായി മാറുന്നു. കുർവത് കാര്യാന്തരം ഉത്പാദേരി, പുതിയൊരു വസ്തു ഉണ്ടായി. ഇത്ര അവിടെ സംഭവിക്കുന്നുള്ളൂ, അതിന്റെ ആകൃതിക്ക് മാറ്റം സംഭവിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കണം എന്നാലേ ഇതുണ്ടാകത്തുള്ളൂ. ആ മണ്ണിൽ നിന്നും ആദ്യം കേവലം പൊടിയായിരുന്നു, അതിൽ വെള്ളം ഒഴിച്ച് കുഴച്ച് പല രൂപങ്ങളാക്കി പല ഭാവങ്ങളാക്കി ആകൃതി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നു. മണ്ണ് മണ്ണായി തന്നെ ഇരിക്കുന്നു. ഇവിടെ എവിടെയാണ് നാശം എന്നാണ് ചോദിക്കുന്നത്. ഏത് നാശത്തിൽ നിന്നുണ്ടായെന്നാ പറയും, എവിടെയാണ് നാശം സംഭവിച്ചത്? ശരി, മണ്ണ് നശിച്ചില്ല, ആകൃതി നശിച്ചു എന്ന് പറഞ്ഞാലോ? മണ്ണ് നശിച്ചില്ല, അതിന്റെ ആകൃതി നശിച്ചു. ആ നാശം ആകൃതി നശിക്കുന്നില്ല, മണ്ണിൽ ഒരിക്കലും ആകൃതി നശിക്കുന്നില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം അങ്ങനെയാണെങ്കിൽ ആകൃതിയില്ലാത്ത മണ്ണിനും കാണിച്ചിരുന്നു. ഇതാ ഈ മണ്ണിലെ ആകൃതി നശിച്ചുപോയി, ഈ ആകൃതി നശിച്ചു, ഇപ്പൊ വേറെ ആകൃതിയായി. ഇതിന്റെ ഇടയ്ക്ക് ആകൃതിയില്ലാത്ത മണ്ണ് അങ്ങനെയുണ്ടോ? ഉരുണ്ടിരുന്ന ആകൃതി പോയിട്ട് പരന്നു. ശരി, ഉരുണ്ടത് പരന്നു, ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോഴും ആകൃതി ഇല്ലായിരുന്നു. അങ്ങനൊരു സ്ഥലം കാണിച്ചു തരാൻ പറ്റും. അതുകൊണ്ട് നാശത്തിൽ നിന്ന് മറ്റൊന്നുണ്ടായിന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ആ മണ്ണ് ആകൃതി വിടുന്നില്ല, ഏതെല്ലാ രൂപത്തിലേക്ക് മാറിയാലും ശരി. ആകൃതി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒന്ന് നശിച്ച് വേറുണ്ട് ഒന്നുണ്ടാകുന്നു എന്നുള്ളതല്ല. എന്തുകൊണ്ട്? അത് മണ്ണാണ്, ആകൃതി മണ്ണാണ്. അതുകൊണ്ടാണ് പറയുന്നത് സത്ത് നിത്യമാണ്. ഈ സത്ത് നാനാരൂപഭാവങ്ങളെ പ്രാപിക്കട്ടെ, അത് അവ്യാകൃതമായിരിക്കും, വ്യാകൃതമായിരിക്കും. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും അത് അവ്യാകൃതമായിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നു അത് വ്യാകൃതമായിരുന്നു. അത് അവ്യാകൃതമായിരുന്നാലും ശരി, വ്യാകൃതമായിരുന്നാലും ശരി, ഇതിന്റെ നാശമെന്ന് പറയുന്ന ഒന്നും സംഭവിക്കുന്നില്ല. സത്തിനൊരിക്കലും നാശം സംഭവിക്കത്തില്ല. അതുകൊണ്ട് ശൂന്യമെന്ന് പറയുന്ന ഒന്നില്ല. നാശമില്ലെങ്കിൽ ശൂന്യമില്ല. ഇന്നിങ്ങനെ ഞാൻ ശൂന്യവാദിയാണ് എന്നൊരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ സത്താവാദിയാണ്, ഞാൻ സത്തിനെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതിലൂടെ പറയുന്നത് കാര്യസ്യ തിരോധാനം കുറവ്. നമ്മുടെ നശിക്കുന്നൂടെ പറയുന്നില്ല ഭാഷകാരൻ, വളരെ കരുതിക്കൂട്ടിയാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ആദ്യം അത് രണ്ട് രൂപത്തിലായിരുന്നു, അതിനെ തിരോധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊന്നായിട്ട് മാറുന്നു, അതവിടെ ഇല്ല, മറ്റൊന്ന് മാറുന്നു. പരന്ന രൂപത്തിലായി, നീണ്ട രൂപത്തിലായി, രൂപങ്ങൾ മാറി മാറി വരുന്നു. ഒന്ന് കണ്ണിൽ നിന്നും മറയുമ്പോൾ ആ സ്ഥാനത്ത് വേറൊന്ന് വരുന്നു. ഇപ്പോഴും ഒന്ന് കണ്ണിന് മുമ്പിൽ കാണും, അത് അതിൻ്റെ സ്വഭാവമാണ്, അതിന് മാറ്റം സംഭവിക്കത്തില്ല. അതാണ് കഴിഞ്ഞ ദിവസം അനാദിരനന്തോയും, ഈ സൃഷ്ടി അനാദി അനന്തമാണ്. ഈ നാമരൂപങ്ങൾ സദാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അവ്യാകൃതമായിരിക്കും. ഈ രണ്ടവസ്ഥയേ ഉള്ളൂ, ഒന്നേ ഇത് വ്യാകൃതമായിരിക്കും അല്ലെങ്കിൽ അവ്യാകൃതമായിരിക്കും. ഒരു രൂപം മാറി വേറെ രൂപം മാറും, അല്ല ഇതില്ലാതാകുന്നുണ്ട്. ചെറു ചോദിക്കും, പ്രപഞ്ചം നശിക്കുമോ എന്ന് ചോദിക്കും. നാശമെന്ന് പറയുന്ന ഒന്നില്ലല്ലോ. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന് ശൂന്യത വരുമോ എന്നാണ് ചോദിക്കുന്നത്. ശൂന്യത എന്ന് പറയുന്ന ഒന്നില്ലല്ലോ, അല്ല ഇതൊന്നും കാണാതിരിക്കുക, അതിനാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. അത് ശൂന്യതയല്ല, അത് പ്രപഞ്ചം മറ്റൊരു രൂപത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. വീണ്ടും അത് വ്യാകൃതമാകുന്നു, ജാഗ്രതയും സുഷുപ്തിയും പോലെ. ഈ വർഷമുള്ള പ്രപഞ്ചം നശിക്കുന്നത് 2012. നാശം സംഭവിക്കത്തില്ല. നാശം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ശൂന്യത. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്ത്. ഇത് പ്രപഞ്ച സത്താണ്, അതുകൊണ്ട് പ്രപഞ്ചത്തിന് നാശമില്ല, ഇല്ലായ്മയില്ല പ്രപഞ്ചത്തിന്. ഇവിടെ പലതും നശിക്കുന്നുണ്ടല്ലോ, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. രൂപാന്തരം പ്രാപിക്കുന്നതേ ഉള്ളൂ, ഒരു രൂപത്തെ വിട്ട് വേറെ രൂപത്തെ പ്രാപിക്കുന്നു, അത്രമാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതാണ് ആത്മകാര്യസ്യ തിരോധാനം കുറവ്. ആദ്യം ഒരു രൂപം ഉണ്ടായി, അതിനെ മറച്ചിട്ട് കാര്യാന്തരം വേറൊരു കാര്യത്തെ ഉണ്ടാക്കുന്നു. ഇത്രയേ ഉള്ളൂ, പാത്രങ്ങളായാലും എന്തായാലും ശരി. ഏകസ്മിൻ കർണ ഏകോപത് അനേക കാര്യ വിരോധം. പക്ഷെ ഇവിടെ ഒന്നുണ്ട്, എന്താണ്? ഒരു കാരണത്തിൽ നിന്ന് ഒരേ സമയം പല കാര്യങ്ങളുണ്ടാകാൻ പറ്റത്തില്ല. അതെന്തോ സൃഷ്ടിയിൽ അങ്ങനെ ഒരു വിശേഷത കാണുന്നുണ്ട്. എന്താ അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ സൃഷ്ടാവ് ചെയ്തു വെച്ചതെന്നേ പറയാൻ പറ്റും. അത് ഈ കാണുന്നവനത് ഇടപെടാൻ പറ്റത്തില്ല. സൃഷ്ടിയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, കാണുന്നവനൊന്നും ഇനി കൈകടത്താൻ ഒക്കത്തില്ല. അത് സ്രഷ്ടാവിന്റെ പൂർണമായ അധീനത്തിലാണ്. കാണുന്നവനെന്ന് വെച്ചാൽ ഇതിന്റെ ഭോക്താവ്, അതിൽ അവനധികമൊന്നും കൈകടത്താൻ ഒക്കത്തില്ല. കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ സംവിധായകൻ എല്ലാം ചെയ്തു വെച്ച് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നവന് അധികം സംവിധാനം ചെയ്യാൻ ഒക്കത്തില്ല. പറ്റുമോ? സീരിയൽ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഇതാ നേരത്തെ തന്നെ ആരോ സംവിധാനം ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ കാണാതിരിക്കാം, കണ്ണടയ്ക്കാം. പക്ഷെ അതിലിടപെടാൻ ഒക്കത്തില്ല. അപ്പൊ സൃഷ്ടി പൂർണമായും ആ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലും അധീനത്തിലുമാണ്. അത് ഈശാവാസ്യത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. ഒരു പുല്ലിനെ പോലും ചലിപ്പിക്കാൻ ഇന്ദ്രാദി അണിമാദി ഐശ്വര്യങ്ങളുള്ള ദേവന്മാർ കൂടി കഴിയുന്നില്ല. നൈന യുദ്ധദശകത്ത് കഴിഞ്ഞില്ല അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടിക്ക് അങ്ങനെ ചില വിശേഷതകളുണ്ട്. ഏകസ്മിൻ കാരണം, ഒരു കാരണത്തിൽ. അത് എങ്ങനെയാ പറയുന്നത്? ഒരു പിടി മണ്ണെടുക്കുക, കുലാലിന്റെ കൈ കൊടുക്കുക. എന്നിട്ടാണോട് പറയുന്നത്, എനിക്ക് ഈ ഒരു പിടി മണ്ണിൽ നിന്ന് ഈ ഒരു പിടി മണ്ണ് ഉപയോഗിച്ച് ഒരു ചട്ടിയും ഒരു കലവും ഒരു കുടവും മൂന്നും ഉണ്ടാക്കി തരണം. ആ മണ്ണിനെ ഉപയോഗിക്കാൻ പാടില്ല. ഈ മൂന്ന് സാധനത്തിനും മണ്ണ് തുല്യ അളവിലുണ്ടായിരിക്കും വേണം, വിഷമിക്കും. വേണമെങ്കിൽ അതിനെ മൂന്നായി ഭാഗിച്ചിട്ട് മൂന്ന് സാധനം ഉണ്ടാക്കാം, അത് പാടില്ല. ആ ഒരു പിടി മണ്ണിൽ നിന്ന് മൂന്നും ഉണ്ടാകണം, ഒരേ സമയം ഉണ്ടാക്കിയും വേണം. ഒന്നിലും മണ്ണിന് കുറവ് വരാനും പാടില്ല. അതാണ് യുഗപത് അനേക കാര്യ സൃഷ്ടി എന്ന് പറയുന്നത്. അത് സാധിക്കത്തില്ല. അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ല കുലാലിന്. കുലാൽ വിചാരിച്ച ആ ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു പാത്രം ഉണ്ടാക്കാം. വീണ്ടും നിർബന്ധിക്കുകയാണെങ്കിൽ ആൾ ആ പാത്രത്തിനെ ഉടച്ച് പൊട്ടിച്ച് അരച്ച് വീണ്ടും മണ്ണാക്കി അതിൽ നിന്ന് വേറൊരു പാത്രം ഉണ്ടാകും. പിന്നെ വീണ്ടും ഇതൊക്കെ ആവർത്തിച്ചാൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. പക്ഷെ യുഗപത് അനേക കാര്യം ഒരിക്കലും സംഭവിക്കത്തില്ല. അതുകൊണ്ട് മണ്ണിനെ സംബന്ധിച്ച് ഒരു കാര്യമേ ഉള്ളൂ, സത്തിനെ സംബന്ധിച്ച് ഒരു കാര്യമേ ഉള്ളൂ, നാമരൂപം ഒറ്റ കാര്യം മാത്രം. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ല. സൃഷ്ടി എന്ന് പറയുന്നത് നാമരൂപമല്ല, വേറൊന്നും ഉണ്ടായിട്ടില്ല. ഈ നാമരൂപങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നാമം പോയി വേറൊരു നാമം, ഒരു രൂപം പോയി വേറൊരു രൂപം. അതുപോലെ ആ മണ്ണുരുളയിൽ നിന്ന് ആദ്യം ഉരുണ്ടിരുന്നു, പിന്നെ പരന്നു വന്നു, പിന്നെ നീണ്ടു വന്നു. ഒരു സമയത്തൊന്നു മാത്രം, രണ്ടു പറ്റത്തില്ല. ഇത് സൃഷ്ടിയിൽ മൊത്തമുള്ള ഒരു വിശേഷതയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സൃഷ്ടിയിലെവിടെ ശൂന്യത? അതൊരു സമയത്ത് ഒന്നായിരിക്കും, അടുത്ത ക്ഷണത്തിൽ മറ്റൊന്നാകാം, അതിന്റെ അടുത്ത ക്ഷണത്തിൽ മറ്റൊന്നാകാം. ഏതെങ്കിലും ഒന്നായി ഇരുന്നേ പറ്റൂ, അത് ശൂന്യത സാധ്യമല്ല. അതുകൊണ്ട് ഒരാകൃതി നശിച്ച് വേറൊരു ആകൃതി ഉണ്ടായി, ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് ഒരു നാശം എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. ശൂന്യവാദത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. നിജപൂർവ കാര്യ ഉപമർദ്ദേ കാരണസ്യ സ്വപ്നോപമർദ്ദോ ഭവതി. ഇനി എവിടെയെങ്കിലും വെച്ച് മണ്ണിന്റെ ഒരു ആകൃതി ഉണ്ടായി, അതൊക്കെ നശിച്ചു, മറ്റൊരാകൃതിയിലേക്ക് വന്നു. നശിച്ചു എന്ന് വെച്ചാൽ അതിനൊരു മാറ്റം വന്നു. നാശം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, പക്ഷെ നമ്മളത് മാറ്റം എന്നുള്ള രീതിയിലെടുക്കണം. അങ്ങനെ വരുന്ന ഒരിടത്തും ഈ വസ്തു നശിക്കുന്നതായി കാണുന്നില്ല. ആ വസ്തു നശിച്ചിരുന്നെങ്കിൽ ശരി പറയാം, ശൂന്യത്തിൽ നിന്ന് വന്നു. ഇവിടെ ആദ്യം ചിന്തിച്ചത് ആകൃതിയും നശിക്കുന്നുണ്ടെന്നാണ്. ആകൃതിയും നശിക്കുന്നില്ല. ആകൃതി ഒന്ന് മാറി വേറെ ഒന്നും. ആകൃതി നശിക്കുന്നില്ല എന്നുള്ള യുക്തി പറഞ്ഞു. കാരണം ആകൃതി ഇല്ലാത്ത സമയമില്ല. വസ്തു നശിക്കുന്നുണ്ടോ? വസ്തുവിനും നാശമുണ്ട്. പാത്രം ഉടഞ്ഞു, മണ്ണ് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഉടഞ്ഞു കിടക്കുന്നത് മണ്ണാണ്, രൂപാന്തരം പ്രാപിക്കുന്നതേ ഉള്ളൂ. അത് ഏറ്റവും സൂക്ഷ്മമാക്കിയാലും ശരി, അത് സൂക്ഷ്മരൂപത്തെ നിലനിൽക്കും. മണ്ണിനെ വിഭജിച്ച് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പരമാണുക്കളാക്കിയാലും അത് പരമാണുവായി നിലനിൽക്കും. അതിനെ വിഭജിച്ച് അതിന് സൂക്ഷ്മമായ ഈ ഇതിന്റെ എണ്ണം മറ്റെന്തെങ്കിലും ഒരു രൂപാന്തരത്തിൽ നമുക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒരു ഊർജ രൂപത്തിലോ എന്തെങ്കിലും ഒരു തരത്തിലോ നിലനിൽക്കും. അപ്പോൾ കാര്യനാശത്തിൽ വസ്തുനാശം സംഭവിക്കുന്നില്ല. കാര്യനാശം കാര്യപരിണാമമാണ്. പിന്നെ വസ്തുനാശമെന്ന് നമ്മൾ കരുതും, വസ്തുവിന്റെ പരിണാമമാണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചകാരണമായ സത്ത് സത്ത നാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയാത്തത്. സുഷുപ്തിയിൽ ഒന്നു പറയുന്നില്ല, അവ്യാകൃതമാണ്. അവിടെ പ്രപഞ്ചത്തിന്റെ ശൂന്യതയാണ് എന്ന് പറയാം. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന്റെ ആകൃതി മാറി, അവ്യാകൃത ആകൃതിയിലേക്ക് മാറി.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.